വളരെ മനോഹരമായ ഒരു കടികാരം നിർമ്മിച്ച ശില്പി മിനുസവും തിളക്കവുമില്ലാത്ത ഒരു ചെറിയ പൽച്ചക്രത്തെ ഉപയോഗശൂന്യമാണെന്ന് കരുതി മാറ്റി നിർത്തി. എന്നാൽ പൂർണ്ണതയുള്ള തിളക്കമുള്ള പൽച്ചക്രങ്ങൾ മാത്രം ഉപയോഗിക്കുമ്പോൾ അവ അമിതമായ മിനുസം കാരണം തമ്മിൽ തെന്നിമാറുകയും കടികാരം ഇടയ്ക്കിടെ നിശ്ചലമാവുകയും ചെയ്തു. ഒടുവിൽ ശില്പി ആ മാറ്റിവെച്ച പൽച്ചക്രത്തെ അവയ്ക്കിടയിൽ കടിപ്പിച്ചു. അതിന്റെ പരുക്കൻ പ്രതലകൾ മറ്റു ചക്രങ്ങളെ മുറുകെ പിടിക്കുകയും കടികാരം കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു. പുറമേയുള്ള തിളക്കമോ മറ്റുള്ളവരുടെ അംഗീകാരമോ അല്ല, മറിച്ച് നമ്മുടെ തനതായ സവിശേഷതകളും അനുഭവങ്ങളുമാണ് നമ്മെ വിലപ്പെട്ടതാക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടിൽ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് September 19 കൊല്ലവർഷം 1202 കന്നി 3 ശനിയാഴ്ച.

0: மார்னிங் போஜோ.
1: ஹை ஹலோ, குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே ஏலிக்குட்டி. அங்கே ஒரு பியூட்டிஃபுல் ஆயிட்டுள்ള വീക്കെൻഡ്, ഒരു സാറ്റർഡേ മോർണിംഗ് ആണ്. ഒരുപാട് പ്ലാനുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു വീക്കെൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. ആൻഡ് സാറ്റർഡേ എന്ന് പറയുന്ന ദിവസത്തിൽ ചിലർക്ക് ജോലിക്കൊക്കെ പോകേണ്ട ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ അത് സാരമില്ല, നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം വട്ടിപ്പൊള്ളിയാക്കാം, സൂപ്പർ എനർജറ്റിക് ആക്കി വെക്കാനായിട്ട് കുറേ പാട്ടുകളും അതുപോലെ തന്നെ കുറേ അപ്ഡേറ്റ്സും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് മോജോയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. രാവിലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു, വളരെ കാമൻ കൂളായിട്ടുള്ള ഒരു ദിവസമായിരുന്നു, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പീസ്നെസ് അല്ലെങ്കിൽ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മോർണിംഗ് എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ അടിപൊളിയാവട്ടെ, ഇന്നത്തെ സാറ്റർഡേ ഗംഭീരമാവട്ടെ. ആൻഡ് ഇന്ന് വർക്ക് ചെയ്യാനോ ക്ലാസ്സിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് അങ്ങോട്ട് ആഘോഷമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മോർണിംഗ് അടിപൊളിയാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ സങ്കടത്തോടുകൂടിയൊന്നും ആരും ഇന്നത്തെ മോർണിംഗ് എണീക്കണ്ട. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിടുക, ഇന്ന് പുതിയ ഡേ ആണ്, പുതിയ ചാൻസ് ആണ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഫുൾ ഓൺ പവർ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നത്തെ ഒരു ദിവസത്തിലുള്ള ഒരുപാട് വിശേഷങ്ങൾ, സ്പെഷ്യാലിറ്റീസ്, അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു കിഡിലൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയ ട്രാക്ക് കേട്ടുകൊണ്ട് ലെറ്റ് സ്റ്റാർട്ട് മോർണിംഗ് മോജോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.

ഒരു പാട്ട് എപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും രണ്ട് നൃത്ത ചുവടുകൾ വെക്കാൻ നമ്മുടെ മനസ്സിങ്ങനെ കൊതിക്കാറുണ്ടല്ലോ. പക്ഷേ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ്. അതുപോലെ തന്നെ നമ്മളെ ഡാൻസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ഞാനിത് പറയാനായിട്ട് ഇന്ന് ഒരു കാരണമുണ്ട്. ആ കാരണം പറയാം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വോജോ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാൻസ് കളിക്കുന്ന കാര്യം എന്തുകൊണ്ട് ഇന്നിങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്കിൽ, യെസ്, ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് ഡാൻസ് കളിക്കാനുള്ള ഒരു ദിവസമാണ് ഗൈസ്. വൈ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നാഷണൽ ഡാൻസ് ഡേ ആണ്. സെപ്റ്റംബർ മാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ചയാണ് ഈ ഒരു ഡാൻസ് ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2010 അമേരിക്കയിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിലും ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ഡാൻസ് ലവേഴ്സ് ഈ ഒരു ദിവസം വളരെ ആവേശത്തോടു കൂടിയാണ് കേട്ടോ ആഘോഷിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഡാൻസിനെ ഇങ്ങനെ ആഘോഷിക്കണം എന്നൊരു ചോദ്യമുണ്ട് എങ്കിൽ, ഈ ഡാൻസ് അല്ലെങ്കിൽ നൃത്തം എന്ന് പറയുന്നത് വെറും ഒരു കലാരൂപമായിട്ട് മാത്രം നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ലേ. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരുപോലെ എനർജിയും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും ഒക്കെ നൽകുന്ന ഒരു മരുന്ന് കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഡാൻസ് സ്ട്രെസ് റിലീഫ് തരുന്നുണ്ട്, നമുക്കൊരു സൂപ്പർ ഫിറ്റ്നസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഷകളില്ലാത്ത അല്ലെങ്കിൽ ഭാഷകളില്ലാത്ത ആശയവിനിമയം നടത്താനായിട്ട് നമ്മളെ ഡാൻസ് സഹായിക്കാറുണ്ട്. കാരണം വാക്കാലുള്ള സംഭാഷണങ്ങളെക്കാൾ ആഴത്തിൽ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് ശരീരഭാഷയ്ക്കും ചുവടുകൾക്കും കഴിയുമെന്നുള്ളത് സൂപ്പർ ടാലൻ്റ് ആയിട്ടുള്ള ഡാൻസേഴ്സൊക്കെ തെളിയിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ക്ലാസിക്കൽ ഡാൻസ് ആയിക്കോട്ടെ, വെസ്റ്റേൺ ആയിക്കോട്ടെ, നാടൻ പാട്ടിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള പാട്ടുകളാണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഒന്ന് ഡാൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മമാർ അടുക്കളയിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ രണ്ട് ചുവടൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്ന് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് മനസ്സിലാണെങ്കിൽ പോലും ഒന്ന് ചൂട് വെക്കാൻ. ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്കിന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ, അയ്യോ ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സ് അത് വിചാരിച്ചാലോ. അപ്പോൾ മനസ്സിലെങ്കിലും ഇന്നത്തെ ഒരു ദിവസം ഡാൻസ് കളിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. സോ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടിനൊപ്പം അല്പസമയം ചൂട് വെച്ച് ഈ ഒരു ദിവസം ആഘോഷമാക്കാനായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അപ്പോൾ എന്തായാലും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഡാൻസ് കളിക്കാനായിട്ട് ഞാനൊരു അടിപൊളി പാട്ട്, നമ്മുടെ ദാസേട്ടൻ പാട്ടിട്ടുള്ള പാട്ട് ദാ പ്ലേ ചെയ്ത് തരാണ്. അപ്പോൾ എല്ലാവരും ആഘോഷമായിക്കോളൂ. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ ഫ്രം 99.9 ദാറ്റ് ആർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
3: ആശ്രയ FM 90. ഇനി ആകാശവാണി വാർത്തകൾ.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. 20th റോസ്കാർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500+ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20th റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20th റോസ്ഗാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20th റോസ്ഗാർ മേളയോടെ നിയമനക്കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000+ ആകും. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായി JPC ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും UAE. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ UAE സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യേൽ വാങ്ചുക്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പഞ്ചസാര ശേഖരണ പരിധി 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. എന്നാൽ നിലവിലുള്ള 15 ദിവസത്തെ പരിധിക്കപ്പുറം കൈവശം വയ്ക്കുന്ന പഞ്ചസാര, അഡ്വാൻസ് ഓതറൈസേഷൻ പദ്ധതി, താരിഫ് റേറ്റ് കോട്ട എന്നിവ വഴി ഇറക്കുമതി ചെയ്തതിൽ നിന്ന് മാത്രം സമാഹരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായിട്ടാണ് ഇളവ് അനുവദിച്ചത്. പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ശേഖരണ പരിധി 15 ദിവസം എന്നത് മാറ്റമില്ലാതെ തുടരും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതി 8.2% വർദ്ധിച്ച് 221.4 ബില്യൺ ഡോളറിലെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക സർവേ. ആകെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതിയുടെ ഭൂരിഭാഗവും ബിപിഒ സേവനങ്ങൾ അടങ്ങുന്ന ഐടി അധിഷ്ഠിത മേഖലയിൽ നിന്നാണ്. കയറ്റുമതിയുടെ 54.1% അമേരിക്കയിലേക്കാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 പ്രകാരം 40 രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യ 1st നേടി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാമൂഹ്യ മാധ്യമത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. ആഗോളതലത്തിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം സുസ്ഥിരത, വളർച്ച, വ്യവസായ സൌഹൃദ അന്തരീക്ഷം എന്നിവയിൽ മികച്ച മാനദണ്ഡമാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നീതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നീതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് പറഞ്ഞു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
7: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab el-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope that there is early restoration of peace and stability in the region.
4: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന ആരോപണത്തെ തുടർന്ന് സിഎൻഎൻ, എംഎസ്നൗ, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങളെ നിരോധിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഇത്തരം വിലക്കുകൾ തുടർന്നേക്കാമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, ബിബിസി തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ട്രംപ് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ 15 ഉൾപ്പെടെ 21 കൊല്ലപ്പെട്ടു. 100+ പേർക്ക് പരിക്കേറ്റു. പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. തെരച്ചിലിൽ 6 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയായി അമേരിക്കൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ലൂക്ക് ലിൻബർഗിനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചു. സംഘടനാ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിയമനം. സംഭാവനകളെ ആശ്രയിച്ചാണ് റോമാസ്ഥാനമായുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 20-ാമത് റോസ്കാർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2-ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് മോജോ.
1: Once again, welcome back to Morning Mojo with me, RJ Legudi. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇതാ സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റീസും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വിശേഷം പറയാൻ പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു ഗോഥാം സിറ്റി, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു ബാറ്റ് സിഗ്നൽ, കറുത്ത മാസ്കും കോട്ടും അണിഞ്ഞ് അനീതിക്കെതിരെ പോരാടുന്ന ഒരു നായകൻ. ഇത്രയും പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ സൂപ്പർ ഹീറോ ഫാൻസിന് ആളെ പിടികിട്ടിയിട്ടുണ്ടാവും. യെസ്, DC കോമിക്സിന്റെ എക്കാലത്തെയും മാസ് ക്യാരക്ടർ ബാറ്റ്മാൻ. ഇപ്പോൾ ഞാൻ എന്തിനാ ഈ ബാറ്റ്മാന്റെ കാര്യം പറഞ്ഞത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ബാറ്റ്മാൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഗൈസ്. എല്ലാ വർഷവും നമ്മുടെ സെപ്റ്റംബർ മാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ചയാണ് DC കോമിക്സിന്റെ ബാറ്റ്മാൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 1939 ബോബ് കെയ്നും അതുപോലെ തന്നെ ബിൽ ഫിംഗറും ചേർന്ന് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കഥാപാത്രം ഇന്ന് കോമിക് പുസ്തകങ്ങളിലും സിനിമകളിലും ഗെയിമുകളിലും മാത്രമല്ല കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലും ഒരു ഐക്കൺ തന്നെയാണ് കേട്ടോ. ബാറ്റ്മാനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരേ ഒരു ലൈൻ മാത്രമാണ് ഓർക്കാനായിട്ടുള്ളൂ, ഭയത്തെ ആയുധമാക്കിയിട്ടുള്ള പോരാളി എന്നുള്ളത്. എന്തിനാണ് ബാറ്റ്മാൻ ഇത്രയും, അല്ലെങ്കിൽ എങ്ങനെയാണ് ബാറ്റ്മാൻ ഇത്രയും പോപ്പുലർ ആയത് എന്നിങ്ങനെ നമ്മൾ ആലോചിക്കുവാണെങ്കിൽ, സൂപ്പർ പവറുകൾ ഇല്ലാത്ത ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ബാറ്റ്മാൻ. അതായത് സൂപ്പർമാനെ പോലെ പറക്കാനോ അല്ലെങ്കിൽ സ്പൈഡർമാനെ പോലെ ചിലന്തി വല നെയ്യാനോ ഒന്നും ബാറ്റ്മാന് കഴിയില്ല. ബ്രൂസ് വെയിൻ എന്ന സാധാരണ മനുഷ്യൻ തൻ്റെ കഠിനാധ്വാനവും ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആയോധന കലകളും ഒക്കെ മാത്രമാണ് ഒരു ആയുധമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഭയത്തെ അതിജീവിച്ച ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അതായത് കുട്ടിക്കാലത്തുണ്ടായിട്ടുണ്ടായിരുന്ന ദുരന്തത്തെയും ഭയത്തെയും ഒക്കെ സ്വന്തം കരുത്താക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു കഥയായിരുന്നു ബാറ്റ്മാൻ്റേത്. അതായത് വീഴുന്നത് തിരികെ എഴുന്നേൽക്കാനാണ് എന്നുള്ളൊരു സ്റ്റോറി ആയിരുന്നു ബാറ്റ്മാൻ്റെ ആ ഒരു കുട്ടിക്കാലത്തെ കഥ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയത്തെ ആയുധമാക്കി മാറ്റിയ ഒരു പോരാളി എന്ന് പറയുമ്പോൾ സൂപ്പർ ഹീറോ ഫാൻസിൻ്റെ ഇടയിലെ ബാറ്റ്മാൻ ൻ്റെ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കുമെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. സോ നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ബാറ്റ്മാൻ സിനിമ ഏതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഡാർക്ക് നൈറ്റ് സീരീസിലെ ഫേവറേറ്റ് രംഗങ്ങൾ ഏതാണ് എന്നൊക്കെ ഇന്ന് നമുക്കൊന്ന് ഓർക്കാനുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ ബാറ്റ്മാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ബാറ്റ്മാൻ ഡേയുടെ വിഷസ് കൂടി ഞാൻ അറിയിക്കാണ് കേട്ടോ. മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ പുറകെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ. എലിക്കുട്ടി. അങ്ങനെ 8 മണി സമയം കഴിയുമ്പോൾ മോർണിംഗ് മോജോയിൽ ഇനി എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെ കേൾക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഡിക്കൽ അനുബന്ധ കോഴ്സിന് ഓപ്ഷനുകൾ നൽകാമെന്നൊരു അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ ആയുർവേദ റാങ്ക് പട്ടികകളിൽ ഉൾപ്പെട്ടവർക്ക് ആയുർവേദ, ഹോമിയോ, അതുപോലെ തന്നെ വെറ്റിനറി ഉൾപ്പെടെയുള്ള മറ്റ് മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഇപ്പോൾ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി 22nd ഉച്ചയ്ക്ക് 2 മണി വരെ ഓപ്ഷനുകൾ നൽകാനായിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 5000 രൂപയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഒരു തുക നമ്മൾ പ്രവേശനം നേടിയതിന് ശേഷം ട്യൂഷൻ ഫീയിലേക്ക് വകയിരുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ MBBS, BDS പ്രവേശനത്തിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ടതില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് തുക തിരികെ ലഭിക്കുന്നതുമായിരിക്കും കേട്ടോ. ആൻഡ് 23rd നമുക്ക് പ്രൊവിൻഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. 24th ആദ്യഘട്ട അലോട്ട്മെൻറ്റും സീറ്റ് ലഭിക്കുന്നവർ 25th മുതൽ 30th വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് കോളേജുകളിൽ എത്തി പ്രവേശനം നേടിയിരിക്കണം. കോളേജുകളിലെത്തി പ്രവേശനം നേടാത്തവർക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല എന്നുകൂടി ഈ ഒരു അപ്ഡേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുവെച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ ഇനിയും ഇനിയും എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളൊക്കെ പറയാനായിട്ടുണ്ട്. കൂടെ നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം. തനക്കത്തും തും തനതും തനക്കത്തും തും തനതും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ്, നമ്മൾ മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് മോജോയിൽ നമ്മൾ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 ബാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ബി എസ് സി നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മികച്ച അവസരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു യോഗ്യത എന്ന് പറയുന്നത് നീറ്റ് യു ജി 2026 ആ ഒരു എക്സാം പാസ്സായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റും വിൻ ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ മൊത്തത്തിലൊരു 50% മാർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ 2026 December 31 കുറഞ്ഞത് 17 പൂർത്തിയായ കുട്ടികളും ആയിരിക്കണം ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഉയർന്ന പ്രായപരിധി ബാധകമല്ല എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ www.jimber.edu.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് September 28 വൈകിട്ട് 4 വരെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം യോഗ്യരായിട്ടുള്ളവരുടെ അപേക്ഷ 9 ആയിരിക്കും പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് 30th October മുൻപായിട്ട് ക്ലാസ്സുകളും ആരംഭിക്കുമെന്ന് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വളരെ സൗകര്യങ്ങളോടുകൂടി തന്നെ ഈ ഒരു കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു അവസരം തന്നെയാണ്. www.jimber.edu.in വഴിയാണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. September 28 ആണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം ദാ 8 കഴിഞ്ഞ് 14 ആയിരിക്കുകയാണ്. 8:32 നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആരംഭിക്കുകയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, അതുപോലെ തന്നെ ഗുഡ് ഡേ വിഷസ് ഒക്കെ അറിയിക്കാനായിട്ട് നമ്മളെ വിളിക്കാം. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 04742919090 04-2919090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ വിഷുകൾ നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 95269609090. കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: മോർണിംഗ് ഭോജോ.
1: അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 8:30 ആയിരിക്കുകയാണ്. സോ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷുകൾ അറിയിക്കാനായിട്ട് നമ്മളെ വിളിക്കാം, അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജും അയക്കാം. ബർത്ത്ഡേ വിഷസ്, ഗുഡ് ഡേ വിഷസ്, അതുപോലെ തന്നെ ആനിവേഴ്സറി വിഷസ് ഒക്കെ പറയാം. അതുപോലെ തന്നെ വിശേഷങ്ങൾ, സന്തോഷമായി നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 0404-290-904-2919-09-00. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആശംസകൾ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490-90. 9526690-90. അപ്പം നമുക്ക് വാട്സപ്പിൽ ഒരുപാട് ഗുഡ് ഡേ വിഷസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്: ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ദിബു ചേട്ടനും എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. സുലൈ ചേട്ടൻ, മനോജ് ചേട്ടൻ ഇവർ രണ്ടുപേരും നമ്മൾക്ക് ഗുഡ് ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. ഒരു മെസ്സേജൊക്കെ അയച്ച് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഡേ വിഷസ് ആണ് രണ്ടുപേരും അറിയിച്ചിരിക്കുന്നത്. സോ മനോജ് ചേട്ടൻ, സുലൈ ചേട്ടൻ, അതുപോലെ തന്നെ മുഹമ്മദ് ചേട്ടൻ, ദിബു ചേട്ടൻ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് തിരിച്ചും നമ്മൾ ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ അടൂരിൽ നിന്നും അനൂപ് ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്: ഹായ് ഏലിക്കുട്ടി, ഇന്നെൻ്റെ വൈഫ് സന്ധ്യയുടെ ബർത്ത്ഡേ ആണ്, ഒരു വിഷു പറയണേന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും സന്ധി ചേച്ചിക്ക് ആശ്രയഫം ഫാമിലിയുടെ ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനൂപേട്ടൻ എന്തൊക്കെയോ സർപ്രൈസ് അവിടെ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സന്ധി ചേച്ചിക്ക് ഒരിക്കൽ കൂടി അനൂപേട്ടൻ്റെയും അതുപോലെ തന്നെ ആശ്രയഫം ഫാമിലിയുടെയും വക ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞ് ചേച്ചിക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടൊരു പാട്ട് കൂടി നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വിഷസ് അറിയിക്കാം നമ്മളുടെ സ്വന്തം മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആശംസകളൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ്
0: മോർണിംഗ്. ഇതാരാണ്?
1: ഉണ്ണിച്ചേട്ടനാണ്.
0: ഉണ്ണിച്ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ?
1: ഓക്കെ.
0: അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാണ് അറിയിക്കേണ്ടത്?
1: സുഹൃത്ത് അനീഷ്, ഗിരീഷ്, സേതു, സുഹിത്ത്.
0: ഓക്കെ, ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ഗുഡ് ഡേ വിഷസ് നമ്മൾ അറിയിച്ചേക്കാം. അപ്പൊ ഉണ്ണിച്ചേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മളെ വിളിച്ചത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗുഡ് ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് വാട്സാപ്പിലും മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജനക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അടിപൊളി ആയിരിക്കട്ടെ ഏലിക്കുട്ടി ദീദി എന്ന് പറഞ്ഞിട്ടാണ് ജനക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ജനക്ക്. ആൻഡ് ജനക്കിനും ഫാമിലിക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം രണ്ട് ബർത്ത് ഡേ വിഷസ് കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ലീന ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഏലിക്കുട്ടി, ഇതിന്റെ മകളുടെ ബർത്ത്ഡേ ആണ് അനു. 8th ബർത്ത്ഡേ ആണ് ഒരു വിഷസ് പറയണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 8th ബർത്ത്ഡേ ആഘോഷിക്കുന്ന അനുകുട്ടിക്ക് ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് നമ്മളും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ചിഞ്ചു നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐശ്വര്യയുടെ ബർത്ത്ഡേ ആണ്, ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയണേന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഐശ്വര്യക്കും ചിഞ്ചുവിന്റെയും ആശ്രയ FM ഫാമിലിയുടെയും വക ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുവിനും അതുപോലെ തന്നെ ഐശ്വര്യയ്ക്കും സ്പെഷ്യലായിട്ട് ബർത്ത്ഡേ വിഷസ് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ട് വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ബർത്ത്ഡേ വിഷസ്, അതുപോലെ തന്നെ ആനിവേഴ്സറി വിഷസ് ഒക്കെ അറിയിക്കാനായിട്ട് നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-2919090-4794-1909-0. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും വിഷസ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906-9526490.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയലകുട്ടി. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സുഷ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സുഷ, ആശ്രയ ഫാമിലി ശ്രോതാക്കൾ, പ്രതിഭ മാഡം, കമ്മ്യൂണിറ്റി മെഡിസിനിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾക്ക് സുഷ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ശശികല ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ആശ്രയ, ഗുഡ് മോർണിംഗ്. ഹായ്, ഇന്നലെ ഒരു അനുഭവമാണ്, ഇന്നൊരു പരീക്ഷണമാണ്, നാളെ എന്നൊരു പ്രതീക്ഷയാണ്. അതാണ് ജീവിതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹായ് ഏലിക്കുട്ടി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ചേച്ചി, ആൻഡ് താങ്ക് യു സോ മച്ച്. ചേച്ചിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ആബേൽ ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശനിയാഴ്ചയാണ് ആശംസിച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ തങ്കമണി ടീച്ചറും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ആശ്രയ ആൻഡ് ഏലിക്കുട്ടി, ഏവർക്കും സുഖമല്ലേ, നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഒപ്പം തന്നെ ടീച്ചർക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുനിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സുനിലും തിരിച്ച് ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 9 കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റും നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് അപ്ഡേറ്റ്സും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും. കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-27222222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇതാ സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള കുറച്ച് അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ മോർണിംഗ് മോജോയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടുണ്ട്. നാളെ ചെമ്മന്തൂർ തടിക്കാട് റോഡിൽ കുതിരച്ചിറയിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ ഈ ഒരു ഭാഗത്തെ ഗതാഗതം നാളെ നിയന്ത്രണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തുകൂടി നാളെ ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. ചെമ്മന്തൂർ തടിക്കാട് റോഡിൽ കുതിരച്ചിറയിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ ഞായറാഴ്ച ഈ ഒരു ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുകയാണ് കേട്ടോ. ആൻഡ് ഈ ഒരു മാസത്തെ സ്പെഷ്യാലിറ്റികളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമാണ് കേട്ടോ. സോ ലോക സമാധാന ദിനമായിട്ടുള്ള 21 തീയതി മുതൽ ഗാന്ധി ജയന്തി ദിനം വരെ നമ്മുടെ വിവിധ വിഷയങ്ങളിലായിട്ട് നമ്മുടെ കലയപുരം ആശ്രയ സങ്കേതത്തിൽ വെച്ച് സമന്വയം 2026 എന്ന പേരിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ട്. സോ ദിവസവും രാവിലെ 10:30 മുതൽ 12:30 വരെ ആയിരിക്കും ഈ ഒരു സെമിനാറുകൾ നടക്കാനായിട്ട് പോകുന്നത്. വിവിധ വിഷയങ്ങളായിരിക്കും ഈ ഒരു 12 ദിവസവും അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സെമിനാറുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിവിധ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് വിവിധ കലാമത്സരങ്ങൾ അവിടെ ഉണ്ടാവും, സമൂഹ സദ്യ ഉണ്ടാവും, സമാധാന റാലി ഉണ്ടാവും എന്നീ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 200 പേർക്കായിരിക്കും ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാനും രജിസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. 9444779863. ഒരിക്കൽ കൂടി പറയാം, 9447779863. ഈ ഒരു നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ashraya.kerala@gmail.com എന്ന മെയിൽ ഐഡിയിലോ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ലോക സമാധാന ദിനമായിട്ടുള്ള സെപ്റ്റംബർ 21 മുതൽ ഗാന്ധി ജയന്തി വരെ ആയിരിക്കും നമ്മളുടെ കലയപുരം ആശ്രയ സങ്കേതത്തിൽ സമന്വയം 2026 എന്ന പേരിൽ വിവിധ സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സോ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെമിനാർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9444779863 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447779863. മോർണിംഗ് മോജോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: അതെ, റെഡിയായില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

Damn.

Yes, we are back on Morning Mojo with me, RJ Elekutti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. ചെങ്ങമ്മനാട് A1 വോളി അക്കാദമിയുടെ വോളിബോൾ ടൂർണമെൻറ്റ് ഈ മാസം 30 ഒക്ടോബർ 1-2 തീയതികളിലായിട്ട് ചെങ്ങമ്മനാട് വില്ലേജ് ഓഫീസിന് സമീപമുള്ള A1 വോളിബോൾ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. സോ രജിസ്ട്രേഷൻ നടത്താനായിട്ട് താല്പര്യമുള്ളവർക്ക്, ആ ഒരു ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ രജിസ്ട്രേഷൻ നടത്തേണ്ട ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു തരാം. 8943-94-3687 8943-94-3687 ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വേറൊരു നമ്പർ കൂടിയുണ്ട്, 9020-3541-00 9020-3510 വോളിബോൾ ടൂർണമെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെങ്ങമ്മനാട് A1 വോളി അക്കാദമിയുടെ വോളിബോൾ ടൂർണമെൻറ്റാണ് ഈ മാസം 30 ഒക്ടോബർ 1-2 തീയതികളിൽ നടത്താനായിട്ട് പോകുന്നത്. ചെങ്ങമ്മനാട് വില്ലേജ് ഓഫീസിന് സമീപമുള്ള A1 വോളിബോൾ ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് നടത്താനായിട്ട് പോകുന്നത്. താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്, ഒരു ചിത്രകലാ പരിശീലന കളരി കൂടി നമ്മുടെ ഈ ഒരു നാട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. വെട്ടിക്കവല യൂണിയൻ സൗഹൃദ സന്ദേശ വർഷത്തിൽ 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ഈ ഒരു ചിത്രകലാ പരിശീലന കളരി സംഘടിപ്പിക്കുന്നത്. 2 ഒക്ടോബർ രാവിലെ 9 മണിക്ക് ചിരട്ടക്കോണം സെൻറ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു ചിത്രകലാ പരിശീലന കളരി ഉണ്ടായിരിക്കുന്നത്. പ്രശസ്ത ചിത്രകാരന്മാരൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ നടത്താനായിട്ട് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളിൽ നിന്നും മികച്ച ചിത്രകാരനെയും ചിത്രകാരിയെയും ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും സമ്മാനവും ഒക്കെ നൽകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് എങ്കിൽ ചിത്രകലാ പരിശീലന കളരിയിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ഈ ഒരു പരിശീലന കളരി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ഒക്ടോബർ രാവിലെ 9 മണിക്ക് ചിരട്ടക്കോണം സെൻറ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു ക്ലാസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ മോർണിംഗ് മോജോയിലൂടെ നമ്മുടെ നാട്ടിലുള്ള ടോപ്പ് വിശേഷങ്ങളും അപ്ഡേഷൻസും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിപ്പാട്ടുള്ള സമയമായിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ne samibam, Pulaman, Kottarakkara.
6: 40 varshathe vishwastha parambariyumayi New Padma Textiles, Ladies Wear, Kids Wear, Men's Wear, Wedding Wears thodangi athyugran collections inde one shekharam. New Padma Textiles, opposite to KMK Hospital, Kunnikode.

യെസ് അങ്ങനെ പഞ്ചാര പഞ്ചെന്ന പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ എലക്കുട്ടി സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണല്ലേ. എവിടെയാണ് അടിപൊളി പാക്കേജുകളൊക്കെ കിട്ടുന്നതെന്നൊക്കെ നോക്കിയിട്ട് സമയം കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ടു നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സോ ഒരുപാട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് ടൂറിസം ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ഇതായി അടുത്തിടയിലേക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു അടിപൊളി പാക്കേജ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൊച്ചിയിൽ നിന്ന് വിമാനമാർഗം വഴി അഗത്തി കൽപ്പട്ടി ദ്വീപുകൾ കണ്ട് മടങ്ങാൻ പറ്റുന്ന ഒരു കിട്ടലൻ പാക്കേജാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലെങ്കിലും നമ്മുടെ ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. സോ ഈ ഒരു പാക്കേജിൽ ലക്ഷദ്വീപ് പെർമിറ്റ്, താമസം, ഭക്ഷണം, വൈഫൈ, ഇൻഷുറൻസ്, വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്ര എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ അഗത്തിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബീച്ചുകൾ, സൂര്യാസ്തമയം, അതുപോലെ തന്നെ കൽപ്പട്ടി ദ്വീപിലേക്കുള്ള പ്രത്യേക ബോട്ട് യാത്ര, സ്നോർക്കലിംഗ്, ഗ്ലാസ് ബോട്ട് യാത്ര, അതുപോലെ തന്നെ കയാക്കിംഗ് ഒക്കെ ഈ വരുന്ന പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും കേട്ടോ. ആൻഡ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂബ ഡൈവിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സ്കൂബ ഡൈവിങ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ പറയുന്ന പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത പൈസ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അടിപൊളി പാക്കേജ് ആയിട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിൽ എത്തിയിട്ടുള്ളത്. ഞാൻ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ വിമാന നിരക്കും നമ്മൾ എടുക്കേണ്ടതായിട്ടുമുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലൈമറ്റിക് പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതും യാത്രയെ ബാധിച്ചേക്കാമെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു പാക്കേജ് എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ട് എങ്കിൽ ബുക്കിങ്ങിനും കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജില്ലയുടെ സംസ്ഥാന കോർഡിനേറ്ററിനെയോ ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഞാൻ നമ്പർ ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്കൊരു വെക്കേഷൻ ടൈമിലൊക്കെ ഒന്ന് എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വൈ നോട്ട് നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരെ പോയി വന്നുകൂടാ അല്ലേ. അപ്പോൾ നമ്പർ ഇങ്ങനെയാണ്, 7907279 709 7037739 ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ നമ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കോർഡിനേറ്ററിൻ്റെ നമ്പർ ഇങ്ങനെയാണ്, 9961228777 9961228777 നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ ലക്ഷദ്വീപ് ട്രിപ്പിനെ പറ്റിയിട്ടുള്ളൊരു കുട്ടി ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ യാത്രകൾ മനോഹരമാകട്ടെ എന്ന് ഞാനും വിഷയമാണ്. ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട്, സുഖിപ്പോൾ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

യെസ്, അങ്ങനെ ബ്രൊമാൻസിലെ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. അങ്ങനെ നമ്മുടെ സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്, വിച്ച് മീൻസ് നമ്മുടെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ. ഇന്നത്തെ ഈ ഒരു സാറ്റർഡേ എല്ലാവരുടെയും അടിപൊളി ആവട്ടെ ഇത് ഞാൻ വിഷ് ചെയ്ത് ഞാനും ടാറ്റാ ബൈ ബൈ പറയാണ്. ഇറ്റ്സ് മീ ആർ ജെ ഏലിക്കുട്ടി സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

Hey, hello, very good, good morning and welcome to Padavugal with me, RJ Sultana. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗിൽ ഇതാ ഒരുപാട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗും എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതുമായിട്ടുള്ള ഒരു കോഴ്സിനെ പറ്റിയാണ്, ജേർണലിസം. മാധ്യമ പ്രവർത്തനം പഠിക്കണം, ഒരു റിപ്പോർട്ടറോ ആങ്കറോ അല്ലെങ്കിൽ ഒരു എഡിറ്ററോ ഒക്കെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. എന്നാൽ പലരുടെയും വിചാരം ഇതെല്ലാം തിയറി പഠിച്ച് തീർക്കാൻ ഭയങ്കര കടുപ്പമുള്ള ഒരു കാര്യമാണെന്നാണ്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വളരെ എളുപ്പത്തിലും എൻജോയ് ചെയ്തും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ജേർണലിസം. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കാര്യങ്ങൾ വളരെ ക്ലിയറായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചില കുട്ടി ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം വായനയും നിരീക്ഷണവുമാണ്. പാഠപുസ്തകങ്ങൾ മാത്രം വായിച്ച് പഠിച്ചാൽ ഇവിടെ കാര്യമില്ല. ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള പത്രങ്ങൾ വായിക്കണം, വാർത്താ പോർട്ടലുകൾ കാണണം, നമ്മുടെ ചുറ്റും എന്തൊക്കെ നടക്കുന്നു എന്ന് ഒരു ചോദ്യചിഹ്നത്തോടെ കൗതുകത്തോടെ നോക്കിക്കാണാൻ തുടങ്ങുക. രണ്ടാമതായി ഭാഷയും എഴുത്തുമാണ്. ഏത് മീഡിയയിൽ ജോലി ചെയ്യണം എന്ന് വിചാരിച്ചാലും വിവരങ്ങൾ ചുരുക്കിയും സത്യസന്ധമായും കൃത്യമായും എഴുതാനും പറയാനുമുള്ള പരിശീലനം ദിവസവും ചെയ്തു നോക്കണം. മൂന്നാമത്തെ കാര്യം സാങ്കേതിക വിദ്യയിലെ അറിവാണ്. ഇന്നത്തെ കാലത്ത് വെറും ഒരു പേനയും പുസ്തകവും മാത്രമല്ല ജേർണലിസം. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ക്വാളിറ്റിയുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാം, ഓഡിയോ റെക്കോർഡ് ചെയ്യാം, മൊബൈൽ ജേർണലിസം ചെയ്യാം എന്നൊക്കെ സ്വന്തമായി പഠിച്ചു വെക്കുന്നത് കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഫീൽഡ് എക്സ്പീരിയൻസും ആളുകളുമായുള്ള ബന്ധവുമാണ്. പഠിക്കുന്ന ടൈമിൽ തന്നെ ചെറിയ ഇന്റേൺഷിപ്പുകൾ ചെയ്യുക, സീനിയേഴ്സിനോടും മാധ്യമ പ്രവർത്തകരോടും സംസാരിക്കുക, സ്വന്തമായി ഇന്റർവ്യൂകൾ ചെയ്ത് ഒരു ചെറിയ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ക്ലാസ് മുറികളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രായോഗികമായി പഠിക്കാൻ സാധിക്കും. അപ്പൊ ഇനി ജേർണലിസം ഭയങ്കര പാടാണെന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കേണ്ട കേട്ടോ. ശരിയായ താല്പര്യം ഈ പറയുന്ന ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഈ ഫീൽഡിൽ വളരെ എളുപ്പത്തിൽ തിളങ്ങാൻ നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം പടവുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

Once again, we are back on Padavugal with me, RJ Sultana. അങ്ങനെ നമ്മൾ പടവുകളിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ജേർണലിസം കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. നമ്മളപ്പോൾ ഓൾറെഡി എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം, അതായത് ജേർണലിസം കോഴ്സ് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ. ഇനി പലരുടെയും ഉള്ളിലുള്ള വലിയൊരു ഡൗട്ടാണ്, സത്യത്തിൽ എന്താണ് ഈ ജേർണലിസം എന്നതല്ലേ. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ജേർണലിസ്റ്റ് ആകാൻ സാധിക്കുക എന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് സത്യസന്ധമായി വിശകലനം ചെയ്ത് അത് ജനങ്ങളിലേക്ക് കൃത്യമായ സമയത്ത് എത്തിക്കുന്ന പ്രക്രിയയാണ് ജേർണലിസം അഥവാ മാധ്യമ പ്രവർത്തനം. ടിവിയിൽ വന്ന് വാർത്തകൾ വായിക്കുന്ന ആളുകൾ മാത്രമല്ല ജേർണലിസ്റ്റുകൾ, അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർമാർ, ഗ്രൗണ്ട് ലെവൽ അറ്റൻഡേഴ്സ്, എഡിറ്റേഴ്സ്, ക്യാമറ ടീം, സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സ്, അങ്ങനെ വലിയൊരു ലോകം തന്നെ ഇതിന് പിന്നിലുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെയാണ് ഈ രംഗത്തേക്ക് വരാൻ സാധിക്കുക എന്നതാണ്. പലരും വിചാരിക്കുന്നത് ഭയങ്കരമായി ഭാഷ സംസാരിക്കുന്ന വലിയ വലിയ ഡിഗ്രികളുള്ള ആളുകൾക്ക് മാത്രമേ ജേർണലിസ്റ്റ് ആകാൻ പറ്റൂ എന്നാണ്. എന്നാൽ അതൊരിക്കലുമല്ല സത്യം. നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച ആളാണെങ്കിലും, അത് സയൻസോ കൊമേഴ്സോ ആർട്സോ ആകട്ടെ, നിങ്ങൾക്ക് ജേർണലിസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. പ്ലസ് ടുവിന് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിക്ക് ശേഷമോ ജേർണലിസത്തിലും മാസ് കമ്മ്യൂണിക്കേഷനിലും ഡിഗ്രിയോ PG ഡിപ്ലോമയോ എടുത്തുകൊണ്ട് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ പഠനത്തെക്കാളൊക്കെ പ്രധാനം നിങ്ങളുടെ ഉള്ളിലുള്ള ചില ക്വാളിറ്റീസ് ആണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി നല്ലൊരു കൗതുകമുള്ളവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്തവർക്ക്, ആളുകളോട് സംസാരിക്കാനും യാത്ര ചെയ്യാനും താല്പര്യമുള്ളവർക്ക്, ഏറ്റവും പ്രധാനമായി സത്യത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ഏതൊരാൾക്കും ഒരു നല്ല മാധ്യമ പ്രവർത്തകനാകാൻ സാധിക്കും. വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി പറയാൻ കഴിയുന്നതാണ് ഒരു നല്ല ജേർണലിസ്റ്റിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പൊ നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ധൈര്യമായി മുന്നോട്ട് ഇറങ്ങിക്കോളൂ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പടവുകളിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെതാ നമ്മൾ പടവുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ജേർണലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ജേർണലിസത്തെ കുറിച്ച് ആളുകൾക്കുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയെ പറ്റിയാണ്. അയ്യോ, ജേർണലിസം പഠിച്ചാൽ പിന്നെ പത്രത്തിലോ ടിവിയിലോ വാർത്തയും വായിച്ച് നടക്കാനല്ലേ പറ്റൂ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സത്യം എന്താണെന്നോ, ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ജേർണലിസം കഴിഞ്ഞ ഒരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന കരിയർ മേഖലകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണെന്നറിയാമോ? വെറും ഒരു ന്യൂസ് റിപ്പോർട്ടർ അല്ലെങ്കിൽ സബ് എഡിറ്റർ എന്ന പ്രിന്റ് മീഡിയ സാധ്യതകൾക്കപ്പുറം വിശാലമായ ഒരു ലോകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തേക്ക് നോക്കിയാൽ ടിവി ചാനലുകളിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആകാം, വാർത്തകൾ അവതരിപ്പിക്കുന്ന ന്യൂസ് ആങ്കർ ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ റേഡിയോ ചാനലുകളിൽ റേഡിയോ ജോക്കിയോ വോയിസ് ഓവർ ആർട്ടിസ്റ്റോ ഒക്കെ ആയി തിളങ്ങാം. ഇനി ഡിജിറ്റൽ ലോകം എടുത്തു നോക്കിയാൽ ഇന്ന് വലിയ വലിയ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഏറ്റവും ആവശ്യമുള്ളത് ക്രിയേറ്റീവായ കോണ്ടന്റ് റൈറ്റർമാരെയും സോഷ്യൽ മീഡിയ മാനേജർമാരെയുമാണ്. ജേർണലിസം പഠിച്ചവർക്ക് മികച്ച ഡിജിറ്റൽ റൈറ്റർ, വെബ് എഡിറ്റർ, പോഡ്കാസ്റ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സ്വന്തമായി കോണ്ടന്റ് ക്രിയേറ്റർ ചെയ്യുന്ന ഡിജിറ്റൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് ഒക്കെയായി തിളങ്ങാൻ സാധിക്കും. ഇതൊക്കെ പോട്ടെ, കോർപ്പറേറ്റ് മേഖലയിലും ഇതിന് വലിയ ഡിമാൻഡാണ് കേട്ടോ. പ്രമുഖ കമ്പനികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഓഫീസർ അഥവാ PRO ആയി പ്രവർത്തിക്കാം. കമ്പനിയുടെ ബ്രാൻഡിങ്ങും ആശയവിനിമയവും കൈകാര്യം ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആകാം. കൂടാതെ അഡ്വർടൈസിംഗ് രംഗത്തെ കോപ്പിറൈറ്റിംഗ്, ഫോട്ടോ ജേർണലിസം, ഫ്രീലാൻസ് വ്ളോഗിംഗ്, അങ്ങനെ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടം പോലെ വഴി തുറന്ന് കിടപ്പുണ്ട് നമ്മുടെ ജേർണലിസം ഫീൽഡില്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ജേർണലിസം പഠിക്കുന്നത് നിങ്ങളെ ഒരു റിപ്പോർട്ടർ മാത്രമാക്കാനല്ല, മറിച്ച് ഏത് മേഖലയിലും മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വളർത്താനാണ്. അതുകൊണ്ട് ജോലി സാധ്യതകൾ കുറവാണോ എന്നോർത്ത് ആരും പേടിക്കേണ്ടതില്ല. അപ്പോൾ ജേർണലിസം എന്ന കോഴ്സിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും ഇന്നത്തെ നമ്മുടെ പടവുകളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ പടവുകൾ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ഇന്നത്തെ പടവുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ജേർണലിസം കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. എന്നാൽ പലർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഈ ജേർണലിസം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സ് മാത്രമാണോ എന്ന്, അതുപോലെ പത്രത്തിൽ വരുന്ന രാഷ്ട്രീയ വാർത്തകൾ കൊടുക്കുന്നത് മാത്രമാണോ ജേർണലിസം എന്ന്. സത്യത്തിൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് കേട്ടോ. നമ്മളൊരു കടയിൽ പോയി ഡ്രസ് എടുക്കുമ്പോൾ അവിടെ പല സൈസിലും പല നിറത്തിലുമുള്ള ഡ്രസ്സുകൾ ഉള്ളതുപോലെ ജേർണലിസ്റ്റിലും നിങ്ങളുടെ സമയത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് കോഴ്സുകളുടെ കാര്യം തന്നെ എടുക്കാം. പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നേരെ 3 വർഷത്തെ ബിരുദ കോഴ്സായ ബി എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബി എ മൾട്ടിമീഡിയ എടുക്കാം. ഇനി നിങ്ങൾ ഡിഗ്രിക്ക് ബി കോമോ സയൻസോ ബി ടെക്കോ ഒക്കെയാണ് പഠിച്ചതെങ്കിലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എം എ ജേർണലിസം പി ജി കോഴ്സ് ചെയ്യാം. അതല്ല, ഇത്രയും സമയം കളയാനില്ല, പെട്ടെന്ന് പഠിച്ച് ജോലിയിലേക്ക് കടക്കാനാണ് ആഗ്രഹമെങ്കിൽ 1 വർഷത്തെ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സുകൾ ഒരുപാട് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്നുണ്ട്. ഇത് കൂടാതെ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ട്. ഇനി ഏതൊക്കെ ടൈപ്പ് ജേർണലിസം ഉണ്ടെന്നാണെങ്കിൽ അത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. യെസ്, നിങ്ങൾക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ എങ്കിൽ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ സ്പോർട്സ് ജേർണലിസം തിരഞ്ഞെടുക്കാം. ഇനി സിനിമയും പാട്ടും സെലിബ്രിറ്റികളുടെ വിശേഷങ്ങളുമാണ് ഇഷ്ടമെങ്കിൽ എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റിലേക്ക് തിരിയാം. പുതിയ ഡ്രസ്സിംഗ് ട്രെൻഡുകളെ പറ്റി എഴുതാനാണെങ്കിലോ ഫാഷൻ ജേർണലിസം, ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണെങ്കിലോ ബിസിനസ് ജേർണലിസം. ഇനി ഇതൊന്നുമല്ല, വലിയ ക്യാമറയൊന്നുമില്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരൊറ്റ മൊബൈൽ ഫോൺ വെച്ച് ലോകം മുഴുവൻ വാർത്തകൾ എത്തിക്കാൻ താല്പര്യമെങ്കിലോ മൊബൈൽ ജേർണലിസം അഥവാ മോജോയും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരുപാട് വഴികൾ ഈ മേഖലയിലുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ താല്പര്യം ഏത് വിഷയത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് അനുയോജ്യമായ കോഴ്സുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഡൗട്ട്സ് ഒക്കെ ഇപ്പോൾ ക്ലിയർ ആയി കാണും അല്ലേ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് പടവുകളിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. Thank you.

0: படவுகள் a thought for the future.
1: Yes, we are back on படவுகள் with me RJ Sultana. അങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ജേർണലിസം കോഴ്സിനെ പറ്റി പടവുകളിലൂടെ ഇതുവരെ കേട്ടതല്ലേ. എന്നാൽ ഇനി ജേർണലിസം പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെ പോയി പഠിക്കും, പഠിച്ചിറങ്ങിയാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കായിട്ട് ഇതാ മികച്ച ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി കേൾക്കാം. ആദ്യം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ് കോട്ടയത്തുള്ള കേന്ദ്ര സർക്കാരിന്റെ IIMC. അതുപോലെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് പ്രസ് ക്ലബ്ബുകൾ നടത്തുന്ന ജേർണലിസം കോഴ്സുകൾ വളരെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും മാധ്യമ മേഖലയിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാനുള്ള മികച്ച അവസരങ്ങളും നൽകുന്നുണ്ട്. ഇതുകൂടാതെ MG, കാലിക്കട്ട്, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള പ്രമുഖ കോളേജുകളിലും മികച്ച ജേർണലിസം ഡിഗ്രി PG കോഴ്സുകൾ ലഭ്യമാണ്. ഇനി കേരളത്തിന് പുറത്ത്, അതായത് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് മികച്ച പ്ലേസ്മെന്റ് സപ്പോർട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ചില മികച്ച ഓപ്ഷൻസ് ഉണ്ട്. ചെന്നൈയിലുള്ള ACJ, ഡൽഹിയിലുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയ, മുംബൈയിലുള്ള XIC, പൂനെയിലെ സിംബോയിസ്, അതുപോലെ ഡൽഹിയിലെ IIMC, മെയിൻ ക്യാമ്പസ് എന്നിവയൊക്കെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ സ്ഥാപനങ്ങളാണ്. പ്രത്യേകിച്ച് ACJ, IIMC, XIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നവർക്ക് കോഴ്സ് കഴിയുമ്പോൾ തന്നെ പ്രമുഖ പത്രങ്ങളും TV ചാനലുകളും ഡിജിറ്റൽ കമ്പനികളും നേരിട്ട് ക്യാമ്പസ് സെലക്ഷൻ വഴിയും ഇന്റേൺഷിപ്പ് വഴിയും ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യവും സൗകര്യവും നോക്കി ശരിയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പടവുകളിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: awesome. No tension, babe.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർ ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ പടവുകൾ വിത്ത് മീ ആർജി സുൽത്താന. അങ്ങനെ ജേർണലിസ്റ്റെ പറ്റി ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പടവുകളിലൂടെ ഇതുവരെ കേട്ടറിഞ്ഞത് അല്ലെ. അപ്പൊ ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിൽ തോന്നുന്നൊരു ഡൗട്ടായിരിക്കും, ഇനി ഇതിനൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ പഠിക്കാം, ഇനിയിപ്പോ എനിക്ക് പഠിക്കാൻ പ്രായം കൂടുതലാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരാകും എല്ലാവരും അല്ലെ. കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ച ആളായാലും, അത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആകട്ടെ, ഒരു ടെൻഷനും ഇല്ലാതെ നേരെ ജേർണലിസം ഡിഗ്രി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ബിടെക്കോ നഴ്സിംഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ ജേർണലിസം പി ജിക്കോ ഡിപ്ലോമയ്ക്കോ ചേരാൻ സാധിക്കും. അഡ്മിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ മിക്ക യൂണിവേഴ്സിറ്റികളും കോളേജുകളിലും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത്. എന്നാൽ IIMC ACJ പോലെയുള്ള ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണമെങ്കിൽ അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമും ഇന്റർവ്യൂവും പാസ്സാകണം. എല്ലാ വർഷവും അവരുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പ്രായമാണ്. പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഫീൽഡാണ് ജേർണലിസം. ഡിഗ്രി PG കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റികൾ പറയുന്ന റെഗുലർ പ്രായപരിധി ഉണ്ടെങ്കിലും പ്രസ് ക്ലബ്ബുകൾ നടത്തുന്ന കോഴ്സുകൾക്കും മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും അങ്ങനെ കടുത്ത പ്രായപരിധി ഒന്നുമില്ല. ജോലി ചെയ്യുന്നവർക്കും കുറച്ചുനാൾ ഗ്യാപ്പ് വന്നവർക്കും മറ്റ് ഫീൽഡുകളിൽ നിന്ന് കരിയർ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും എപ്പോൾ വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പടവുകളിലൂടെ ഒരുപാട് ജേർണലിസം ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതുവരെ നമ്മളിങ്ങനെ കേട്ട് കേട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് പടവുകളിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: கனவுகள் a thought for the future.
1: Yes, we are back on படவுகள் with me, RJ Sultana. അങ്ങനെതാ പടവുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജേർണലിസം ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേട്ടല്ലേ. എന്നാൽ ജേർണലിസം കോഴ്സിന് ചേർന്നാൽ അവിടെ എന്തൊക്കെ ആയിരിക്കും പഠിക്കാനുണ്ടാവുക എന്നൊരു കോമൺ ഡൗട്ട് പലർക്കും ഉണ്ടാകാം. വെറുതെ കുറേ തിയറി പുസ്തകങ്ങൾ വായിച്ച് കാണാപ്പാടം പഠിക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. ഇതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് റിപ്പോർട്ടിങ്ങും എഡിറ്റിങ്ങുമാണ്. അതായത് ഒരു വാർത്ത എങ്ങനെ കണ്ടെത്തണം, അതെങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എഴുതണം, അതുപോലെ എഴുതിയ കാര്യങ്ങളിലെ തെറ്റുകൾ തിരുത്തി എങ്ങനെ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കാം എന്നൊക്കെ ഇതിൽ പഠിക്കും. പിന്നീടുള്ളത് ഫോട്ടോഗ്രാഫിയും ക്യാമറയുമാണ്. ക്യാമറ ഹാൻഡ്ലിംഗ് പഠിക്കാനും നല്ല കിടലൻ വാർത്താ ചിത്രങ്ങൾ എടുക്കാൻ ഫോട്ടോ ജേർണലിസവും ഇതിലുണ്ട്. അതുപോലെ ടി വി ചാനലുകളിൽ വാർത്ത വായിക്കാനും ക്യാമറയ്ക്ക് മുന്നിൽ യാതൊരു പേടിയും ഇല്ലാതെ നിൽക്കാനും എന്നെ പോലെ റേഡിയോയിൽ സംസാരിക്കാനും ഒക്കെ സഹായിക്കുന്ന ബ്രോഡ്കാസ്റ്റിംഗ് പ്രാക്ടിക്കലുകളും ഇതിൻ്റെ ഭാഗമാണ്. ഇതുകൂടാതെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഡിജിറ്റൽ മീഡിയയും മൊബൈൽ ജേർണലിസവും ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും മാധ്യമ ധാർമ്മികതയും പബ്ലിക് റിലേഷൻസും അഡ്വർടൈസിംഗ് എന്നിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെറും ക്ലാസ് റൂം പഠനം മാത്രമല്ല, ഷോർട്ട് ഫിലിം പിടിച്ചും ഡോക്യുമെന്ററികൾ ചെയ്തും റേഡിയോ പ്രോഗ്രാമുകൾ തയ്യാറാക്കിയും വളരെ രസകരമായി അടിച്ചു പൊളിച്ച് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ജേർണലിസം കോഴ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പടവുകളിലൂടെ ജേർണലിസം കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണല്ലേ കേട്ടറിഞ്ഞത്. അപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് കുറച്ചധികം കോഴ്സുകളെ പറ്റിയും അതുപോലെ തന്നെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും ഒക്കെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
3: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
4: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ
2: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം. കാസറ്റ് കഫേയിൽ തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: படவுகள் a thought for the future.
1: Yes, we are back on Padavugal with me, RJ Sultana. അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം നമ്മൾ ജേർണലിസം കോഴ്സ് ബേസ് ചെയ്ത് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടായിരുന്നല്ലേ. എന്നാൽ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇന്നത്തെ പടവുകളിലൂടെ കുറച്ച് എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആണ് പടവുകളിലൂടെ കേട്ടറിയാൻ പോകുന്നത്. ആദ്യമായി വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം അല്ലേ. കുറച്ച് വ്യത്യസ്തമായ കോഴ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലൻ അവസരം ഒരുക്കി MG സർവകലാശാല. കുറച്ച് വ്യത്യസ്തമായ കോഴ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലൻ അവസരം ഒരുക്കി MG സർവകലാശാല ഒക്ടോബർ ബാച്ചിലേക്ക് 3 മാസത്തെ ഡ്രോൺ സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് DGCA സ്മോൾ ക്ലാസ് ഡ്രോൺ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി SES.MGU.AC.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ 62 82 44 85 85 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മാനേജ്മെന്റ് രംഗത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. IIMലെ പ്രോഗ്രാമുകളിലേക്കുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ CAT 2026 അപേക്ഷിക്കാവുന്ന അവസാന തീയതി September 22 വരെ നീട്ടിയിട്ടുണ്ട്. November 29 പരീക്ഷ നടക്കുന്നത്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കൊട്ടാരക്കര ജവഹർ നവോദയ വിദ്യാലയത്തിൽ അടുത്ത അധ്യയന വർഷത്തെ 9-11 ക്ലാസ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിനായിട്ട് ഈ 30 മുതൽ 30 വരെ അപേക്ഷ നൽകാൻ അവസരമുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 0744-2964-390 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചവറ വലിയം BEd കോളേജിൽ മെറിറ്റ് മാനേജ്മെൻറ് സീറ്റുകളിലേക്ക് ഈ 17 രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി സൈറ്റിൽ അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഹാജരായാൽ മാത്രം മതിയാകും കേട്ടോ. കൂടാതെ ക്യുഫോസ് MBA ഒഴിവുള്ള സീറ്റുകളിലേക്ക് 22 രാവിലെ 10 മണിക്ക് ഹെഡ് ഓഫീസിൽ വെച്ച് സ്പോട്ട് അഡ്മിഷനും നടക്കുന്നുണ്ട്. ഇനി ജോലി അന്വേഷിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കുമായിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സ് കൂടി കേട്ടു നോക്കാം അല്ലേ. എഴികോൺ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്ക് 22 രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 0474-2484-068 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പബ്ലിക് റിലേഷൻസ് ഇൻഫോർമേഷൻ സർവീസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ പ്രിസം പദ്ധതിക്ക് കീഴിൽ ഇൻഫോർമേഷൻ അസിസ്റ്റന്റ്മാരുടെ പാനലിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള പരീക്ഷ ഈ വരുന്ന ഞായറാഴ്ച 10:30 മുതൽ 12:30 വരെ ട്രിവാൻഡ്രം കൊല്ലം ജില്ലകളിൽ വെച്ച് നടക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി കാത്തിരിക്കുന്നവർക്ക് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. 1995 ജനുവരി മുതൽ 2026 August 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കാനുള്ള ഒരു മികച്ച അവസരം 31 October വരെ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 0474-279-2987 എന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പടവുകൾ എന്ന സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ. സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്പറുകളിലോ വെബ്സൈറ്റുകളോ ഉപയോഗപ്പെടുത്താനൊന്നും ആരും മറക്കരുത്. അപ്പോൾ പുതിയ അറിവുകളും അവസരങ്ങളുമായി മറ്റൊരു ദിവസം അടുത്ത പടവുകളുമായി ഞാൻ ദാ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ പടവുകൾ ദാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ കേൾക്കാം ആസ്ട്രിയ FM 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് അരികയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു പിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474299004 7419909090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052 6649090. അപ്പോൾ എന്തായാലും ഇന്നൊരു സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്. സെപ്റ്റംബർ 19 ഒട്ടനവധി സിനിമകളിലൂടെ മലയാളി മനസ്സിലിടം നേടിയ കാവ്യ മാധവൻ്റെ ബർത്ത്ഡേ ആണ്. സോ കാവ്യയ്ക്കൊരു നല്ല ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് കാവ്യ അഭിനയിച്ച ഒരു സിനിമയിലെ മനോഹരമായൊരു പാട്ടോടുകൂടി നമുക്കിന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
7: യാസിക് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

സുജാതച്ചേച്ചിപാടിയൊരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, അക്കൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രീത ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, കാവ്യയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചാന്ത് തൊട്ടിയിലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പ്രീത ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു പാട്ട് കൂടി എത്തിയിട്ടുണ്ട്, മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. എനിക്ക് നരിവേട്ടയിലെ മിന്നൽവള പ്ലേ ചെയ്ത് തരുമോ എന്നാണ് പ്രണവ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രണവിന് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് പ്രീതി ചോദിച്ച പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബനാറസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ശ്രേയാ ഘോഷാൽ പാടിയ ഒരു മനോഹരമായ പാട്ടാണ്. ആൻഡ് നരിവേട്ടയിൽ ഈ പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം കൈതപ്രദൻ്റെ വരികൾക്ക് നമ്മുടെ ജേക്സ് ബിജോയ് ഈണം നൽകി സിതാര കൃഷ്ണകുമാറും സിറ്റ് ശ്രീറാമും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ്. സോ അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്കായി ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പൂലമൺ, കൊട്ടാരക്കര.
6: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
7: Yasid Coffee. Ivide ishtam pole vaattu.

0: യെസ് നരിവേട്ട് എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ ഏതായാലും സ്റ്റുഡിയോകൾക്ക് കൃത്യസമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്റെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: സാന്ദ്ര.
0: എവിടുന്നാ വിളിക്കുന്നത് സാന്ദ്ര? വെട്ടിക്കവലെന്ന് വിളിക്കാണ്. എത്രലാ പഠിക്കുന്നേ? പാട്ട് പാടാ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. എത്രലാ പഠിക്കുന്നേ? രണ്ടിലാ പഠിക്കുന്നേ. അടിപൊളി. ശരി, അപ്പൊ ഏത് പാട്ടാ പാടാൻ പോന്നേ? പറയൂ, മറന്നുപോയോ? ഏത് പാട്ടാ പാടുന്നേ? ഏത് പാട്ടാ പാടുന്നേന്ന്? ആ പാടിക്കോ, രണ്ടുപേരും പെട്ടെന്ന് പാടിക്കോ. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ ശരി. ആരാ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചേ? ആരാണ് ബാക്കി കൂടെ പറഞ്ഞുതരുന്നത്? എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആരാണ് ബാക്കി കൂടെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നത്, മറുപടി പറഞ്ഞിരുന്നേ? അമ്മയാണോ? ഓക്കെ ശരി. അമ്മയുടെ പേരെന്താ? സരിത. അപ്പൊ രണ്ടുപേരും വിളിച്ചാണ് പാട്ട് കേൾക്കാൻ വേണ്ടി അല്ലേ? ശരി ശരി. അപ്പൊ ചേച്ചി ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: ധ്രുവ സിനിമയിലെ തുമ്പിത്തേ
0: ആഹ്. അമ്മയും മകളും പാട്ടുകാരാണല്ലോ, അടിപൊളി. ശരി ശരി. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
2: എല്ലാവർക്കും വേണ്ടി,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ ശരി. അപ്പൊ പാട്ട് വിശ്വരാം കേട്ടോ. അപ്പൊ സാന്ദ്രക്കുട്ടി വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ച നമ്മുടെ സാന്ദ്രക്കുട്ടിയും അമ്മയും ചേർന്നാണ്. അപ്പൊ എന്തായാലും ചോദിച്ച പാട്ട് ഇതാണ്, തുമ്പി പെണ്ണേ വാവ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 93 റിലീസ് ചെയ്ത ധ്രുവം എന്ന സിനിമയ്ക്ക് വേണ്ടി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സാർ ഇണം നൽകി. നമ്മുടെ സ്വന്തം ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഹായ് ശ്രീ, എനിക്കൊരു സോങ് വേണം. മാളികപ്പുറം മൂവിയിലെ നങ്ങേലി പൂവേ എന്ന് തുടങ്ങുന്ന സോങ് എൻ്റെ കുഞ്ഞുമോൾ അല്ലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ശശികല ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അല്ലിക്കുട്ടിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനടൻ്റെ വരികൾക്ക് രഞ്ജിൻ രാജ് ഈണം നൽകുകയും പാടുകയും ചെയ്ത ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ മാളികപ്പുറം സിനിമ ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് റിപ്പീറ്റായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. സോ അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ പാട്ടാണ് ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാം നിങ്ങൾക്കും കാസറ്റ് കഫേയിലെ to the number 0474291 9090. 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526649090. 9526649090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Cheta ee onathinu veettil furniture o adu Malaysian trip o
3: ee paranjathu rendu orumichayalo
2: orumichayittano
4: Nemus Furniture Ultimate Owner Fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
2: appol ee onam Dimos Furniture-il thanne
4: Swapna veedum swapna yathrayum orumichu Dimos Furniture Ulaman Kottarakara
5: 40 varshathe vishwastha parambaryavumayi New Padma Textiles Ladies wear kids wear men's wear wedding wears thodangi athigran collections inde one shekharam New Padma Textiles opposite to KMK Hospital Kunnikot
6: Ningal endo manichayi parayune palaya kaalavonnum alla Kottarakarayokke anga maari ippa kanda thirichariyathilla
7: Kottarakarayodu oppam valarnna oru sthavanam undu നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ് അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ
6: ഒള്ളാ അറിഞ്ഞോന്നോ നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം
6: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട് നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക
6: അയ്യോ കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും
7: അയ്യോ അത് ശരിയാ
6: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ് ചോയ്സ് ചോയ്സ് മോൾ MC റോഡ് കൊട്ടാരക്കര
8: ഗ്യാസറ്റ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആ കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ അഞ്ജു ആണ്. ഹായ് ശ്രീ, ആം അഞ്ജു ഫ്രം തലവൂർ. എനിക്ക് ചന്ദ്രോത്സവം എന്ന മൂവിയിലെ മുറ്റത്തെത്തും തെന്നല എന്ന പാട്ട് വേണം എന്നാണ് നമ്മുടെ അഞ്ജു അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും അഞ്ജുവിന് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആക്ച്വലി ഈ ഒരു പാട്ട് 2005 റിലീസ് ചെയ്ത നമ്മുടെ അഞ്ചു പറഞ്ഞതുപോലെ ചന്ദ്രോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് സംഗീതമാന്ത്രികൻ, സംഗീത രാജാവ് വിദ്യാസാഗർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ 90s കിഡ്സിനെയൊക്കെ ബാല്യകാല ഓർമ്മകളിലേക്ക് എന്താണ് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അതുമാത്രമല്ല ആ പാലക്കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിന് സംവിധായകൻ രഞ്ജിത് സാറിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090, 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906, 9562664909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പ്രധാന വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയാണ്. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്കർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0യുടെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്തമാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000-ത്തോളം യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം December 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR

0: പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽത്തീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽത്തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, എൻസിസി കാഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്തമാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ എ പി അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും യു എൻ വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്കർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്നാൽ അതേ സ്റ്റുഡിയോകൾ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുനിലേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് മാർഗഴി പൂവ് എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് നമ്മുടെ സുനിൽ ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ ഒരു മനോഹരമായ തമിഴ് പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി മെയ് മാത്തം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് റഹ്മാൻ സാറിൻ്റെ ഈണത്തിൽ ശോഭാ ശങ്കർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ആ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കേൾക്കാം ആ ഒരു പാട്ട് കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സതീഷ് ചേട്ടനാണ് കേട്ടോ. ഹായ് മൈ നെയിം ഈസ് സതീഷ്. വീണ്ടും വൈരമുത്തു സാറിൻ്റെ വരികൾക്ക് റഹ്മാൻ സാർ ഇണം നൽകി. മനു സാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474291909 0974219909. ആൻഡ് ഓൾസോ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലും മതി പാട്ടിന് വേണ്ടി. ടു ദ നമ്പർ 9526490906 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ,
0: മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഹാപ്പി
0: ആയിട്ടിരിക്കുന്നു. എന്താണ് പരിപാടി ഇന്ന്? മക്കളൊക്കെ ഉണ്ട്. അവരുടെ പുറകെ ഓടി നടക്കുവാണോ? കേട്ടില്ല, ഒന്നുകൂടെ പറയോ ചേച്ചി.
1: മഴ പെയ്തിട്ടുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, അടിപൊളി പാട്ടാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? ഇഷ്ടമാണ്. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒന്നുകൂടെ പറയുമോ? കേട്ടില്ല, ഒന്നുകൂടെ പറയൂ, ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഓക്കെ, കൊടുത്തോളൂ കൊടുത്തോളൂ കൊടുത്തോളൂ. ഹലോ, എന്താ പേര്? എന്താ പേരെന്താ? അനുപമ. അനുപമ എത്രല പഠിക്കുന്നേ? 4 പഠിക്കുന്നേ. അടിപൊളി. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? കൊള്ളാം, അടിപൊളിയാണല്ലേ. എന്താ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ? എന്താ എന്താവാൻ ആഗ്രഹം? ടീച്ചർ ആവാനാണ്. രണ്ട് പിള്ളേരെ, കുറച്ച് പിള്ളേരെയൊക്കെ അടി കൊടുത്ത് പൊട്ടിക്കണം അല്ലേ? അതുകൊണ്ടല്ലേ അല്ലേ അതല്ലേ അതല്ലേ ടീച്ചർ ആവണമെന്ന് ആഗ്രഹം ആണല്ലേ. ഓക്കെ ശരി. അപ്പം ഭക്ഷണം കഴിച്ചോ? എന്താ ഒരു സംശയം എന്താ? ഓക്കെ ശരി. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് മകൾക്ക് പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ, അമ്മയുടെ കൊടുത്തോ. ശരി, അപ്പൊ ചേച്ചി പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. മഞ്ജു ചേച്ചി മകളും ചേർന്നാണ് കേട്ടോ. അപ്പൊ എന്തായാലും ചോദിച്ച പാട്ട് ഇതാണ്, കണ്ടു കണ്ടു കണ്ടില്ല എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 2001 റിലീസ് ചെയ്ത ഇഷ്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര സാർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടന്റെ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ മഞ്ജു ചേച്ചിക്കും മകൾ അനുപമയ്ക്കും വേണ്ടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനു ആണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് കൊലുസ തെന്നി തന്നെ എന്ന പാട്ട് വേണം എന്നാണ് മനു അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും മനുവിന് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി കസിൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി മുരുകൻ കാട്ടാക്കട വരികൾക്ക് എം ജയചന്ദ്രൻ സാർ ഈണം നൽകി. ശ്രേയാ ഘോഷാലും യസീർ നിസാറും ടിപ്പുവും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു പാട്ടെന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പൈസ മുടക്കി ചിലവേറി ചിത്രീകരിച്ച ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഏകദേശം 1 കോടി രൂപയോളമാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്താണ് ചിലവഴിച്ചൊരു പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം നിങ്ങൾക്കും. ടു ദ നമ്പർ 0474291909 74 9 0 4 7 4 2 9 1 9 0 0. ഇനി ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 0 9 0 9 5 2 6 6 4 9 0 9 0. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു.

0: ജിയോ കി സർവീസ് നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് കിഴക്കേ തെരുവ് പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായി ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1:30 ആയിരിക്കാണ് ഈ ഒരു സമയം. ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? മായ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? മുട്ടക്കാരുടെ ഒരു ബഹളമാണല്ലോ കാസറ്റ് കഫേയിൽ. ശരി, ഓക്കെ, ജോലിക്കിടക്കി നിൽക്കുകയാണല്ലേ? ശരി, അപ്പം എന്താണെന്ന് ജോലിയിലടക്കി അത് പാട്ട് കേട്ടെന്ന് ആസ്വദിക്കാന്ന് കരുതി അല്ലേ? ശരി ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ശ്രീരാഗമോ
0: തേടുന്നു നീ വീണതൻ പൊൻ, അതല്ലേ? രണ്ടുപേരും പാടുന്നോ, കൂടെ പാടുന്നോ? പാടുന്നില്ല, എനിക്ക് വയ്യ, നശിപ്പിച്ചു കളഞ്ഞു. ശരി, ഞാൻ കരുതി എന്റെ കൂടെ പാടുമെന്ന്. അതെന്താ അങ്ങനെ? അതെന്താ റേഡിയോയില് പാടിയാല്? രണ്ടുപേരും കേക്കണ്ടേ നമ്മള് പാടുന്നത്? അങ്ങനൊന്നുമില്ല. ശരി, അപ്പോഴേ ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? ഡെഡിക്കേഷൻ ഉണ്ടോന്ന്? ആർക്ക് വേണ്ടി പാട്ട്?
1: പിന്നെ ശാന്ത ചേച്ചിക്ക്, പിന്നെ
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിയും പാട്ട് വെച്ച് തരാം, വീണ്ടും വിളിക്കാം
1: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ച നമ്മുടെ മായ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് എവർഗ്രീൻ റൊമാന്റിക് പാട്ട് ശ്രീരാഗമോ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 1994 റിലീസ് ചെയ്ത പവിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിന്റെ വരികൾക്ക് നമ്മുടെ സ്വന്തം ശരത് സാർ ഇടം നൽകി ദാസേടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ വെറും ഒരു 25-കാരൻ ചെയ്ത ഒരു മാജിക് ആണ് കേട്ടോ. ഇന്ന് ജെൻസി പിള്ളേർ പോലും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കത്തെ അതിൻ്റെ വരി പ്ലാവില പുൻതളികയിൽ എന്ന് തുടങ്ങുന്ന ആ ഭാഗം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും അല്ലേ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. ആൻഡ് ഈ ഒരു പാട്ട് കേൾക്കാൻ നമ്മുടെ മായി ചേച്ചിക്ക് വേണ്ടിയും, ചേച്ചി പറഞ്ഞതുപോലെ പ്രസാദ് ഏട്ടന് വേണ്ടിയും, ശാന്ത ചേച്ചിക്ക് വേണ്ടിയും, അതുപോലെ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ ചേച്ചിമാർക്ക് വേണ്ടിയും കാസറ്റ് കഫേയിലൂടെ കേൾക്കാമെന്നാണ്. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഓൾട്ടനാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് ജൂൺ പോണാൽ ജൂലൈ കാറ്റർ എന്ന പാട്ട് വേണമെന്നാണ് ഓൾട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ഓൾട്ടന് വേണ്ടിയും ആ ഒരു ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ഉന്നാലെ ഉന്നാലെ എന്ന തമിഴ് മൂവിക്ക് വേണ്ടി ദ മെജീഷ്യൻ ഹാരിസ് ജയരാജ് ഈണം നൽകി ക്രിഷും അരുണും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുള്ളായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ റൊമാൻറ്റിക് സോങ്സ് ആണ് ബാക്ക് ടു ബാക്കായി ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. ടു നമ്പർ 0474291 9090 0474 2919 0909. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490909 9526690909. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappalli.
4: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
5: Yasit Coffee, Yasit Coffee, Ivide Ishtam Pole Vaattu.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി എനിക്കൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശിവയാണ് കേട്ടോ. ഹായ് ശ്രീശാട്ടാ, എനിക്കിന്ന് അല ബൊലേലോ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ശിവ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ശിവയ്ക്ക് വേണ്ടി ഫൈനലി ആ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്ന് കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാം. ആ ഒരു പാട്ട് ആക്ച്വലി ജയിലർ 2 എന്ന സിനിമയിലേതാണ്. ഈ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ് ആണ്, ആൻഡ് പാടിയിരിക്കുന്നതും അനിരുദ്ധ് തന്നെയാണ്. അഡീഷണൽ വോക്കൽസ് ആയിട്ട് നിരഞ്ജന രാമൻ, അപർണ ഹരികുമാർ, ദീപ്തി സുരേഷ് എന്നിവരും ചേർന്ന് പാടിയ ഒരു മനോഹരമായ ഒരു അടിച്ചുപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. റീസെന്റ് ഇറങ്ങിയ പാട്ടാണ്, നമ്മുടെ ഓണസമയത്ത് ഒന്ന് വൈബാക്കാൻ വേണ്ടി അനിരുദ്ധ് ചെയ്ത പാട്ടാണ്. അപ്പോൾ എന്നാൽ ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈം കൂടിയാണ്. ഈ ഒരു വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട ടൈമാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്കും കടക്കുകയാണ്. ആ ഒരു ലക്കി വിന്നർ യെസ് സാന്ദ്രകുട്ടിയാണ്. ആ ഒരു ലക്കി വിന്നർ ധ്രുവ് എന്ന സിനിമയിലെ തുമ്പി പെണ്ണേ വാവ എന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്ത നമ്മുടെ സാന്ദ്രകുട്ടിയാണ് ആ ഒരു വിന്നർ കേട്ടോ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് സാന്ദ്രകുട്ടി. അപ്പോൾ സാന്ദ്രയെ നമ്മൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സാന്ദ്രകുട്ടിയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. നമ്മുടെ കാസറ്റ് കഫേയിൽ ഇനിയും ഒരുപാട് ഓർമ്മകളും പാട്ടുകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി നിങ്ങൾക്ക് 12 മണിക്ക് തിങ്കളാഴ്ച വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. രാത്രി 9 മണിക്കും 6 മണിക്കും നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ടും ക്ലാപ്പുകളിലൂടെയും വീണ്ടും എന്നെ കേൾക്കാവുന്നതാണ്. സോ അപ്പോൾ എന്തായാലും യു ആർ ലിസണിങ് ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം, ആൻഡ് ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം ചിലപ്പോൾ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു നദി പോലെയാണ്. പകൽ മുഴുവൻ പ്രകാശിച്ചു നിന്ന സൂര്യൻ പതുക്കെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറയുമ്പോൾ ചുറ്റും പടരുന്ന ഇരുട്ടിനെ ഭയത്തോടെ നോക്കി നിൽക്കുന്ന ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ. ഓർമ്മകളുടെ വസന്തം എന്നേക്കുമായി കൊഴിഞ്ഞു പോവുകയും പ്രതീക്ഷകളുടെ പച്ചില ചില്ലകൾ ഓരോന്നായി ഒടിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ ഇത്ര വിശാലമായ ഈ ലോകത്ത് തനിക്ക് സ്വന്തമായി ആരുമില്ലല്ലോ എന്ന തിരിച്ചറിവ് ഒരു ശൂന്യതയായി അവരുടെ നെഞ്ചിലേക്ക് ഇരച്ചു കയറാറുണ്ട്. പണ്ട് സ്നേഹിക്കാൻ 1000 പേരുണ്ടായിരുന്നവർ സ്വന്തം ചോരയെ നെഞ്ചോട് ചേർത്ത് വളർത്തിയവർ, പക്ഷേ ഇന്ന് വാർദ്ധക്യത്തിന് ചുളിവുകൾ വീണ മുഖവുമായി വാതിൽക്കൽ ഒരു കാൽപെരുമാറ്റം കേൾക്കാൻ കാത്തിരുന്ന് ഒടുവിൽ എങ്ങോട്ടോ വലിച്ചെറിയപ്പെടുന്നവർ. അതുപോലെ ജനിച്ചു വീണ ലോകം എന്തെന്നറിയുന്നതിനു മുൻപേ അമ്മയുടെ ചൂടും അച്ഛന്റെ തണലും നഷ്ടപ്പെട്ട് അനാഥത്വത്തിന്റെ കണ്ണുനീർ കുടിക്കേണ്ടി വന്ന ചെറിയ പെൺകുഞ്ഞുങ്ങൾ, വിധിയുടെ ക്രൂരമായ വിനോദത്തിൽ ചിന്തകളുടെ താളം തെറ്റി സ്വന്തം പേരുപോലും മറന്നുപോയി തിരുവോരങ്ങളിൽ അലഞ്ഞു തിരിയേണ്ടി വന്നവർ. ഇവർക്കൊന്നും ഈ ലോകം അത്രമേൽ സുന്ദരമായിരുന്നില്ല. കാറ്റും മഴയും വെയിലുമേൽക്കാതെ അവരെ ചേർത്തു പിടിക്കാൻ ഒരു കൈ പോലും ഇല്ലാതെ കൂരുരുട്ടിൽ വഴിതെറ്റി നിൽക്കുന്ന ഈ ജന്മങ്ങളെ നോക്കി കാലം പോലും ചിലപ്പോൾ കണ്ണുനീർ വാർക്കുന്നുണ്ടാകാം. അസ്തമയ സൂര്യന്റെ മങ്ങുന്ന വെളിച്ചത്തിൽ എങ്ങോട്ടാണിനി നടക്കേണ്ടത് എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഈ മനുഷ്യർ ചോദിക്കുന്നത് ഒരു പിടി സ്നേഹം മാത്രമാണ്. ഒരു നേരത്തെ ആഹാരത്തേക്കാൾ അവർ കൊതിക്കുന്നത് ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു തലോടലിനാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കണ്ണുനീർ തുള്ളികൾക്ക് സാന്ത്വനത്തിന്റെ കുളിർമഴയായി മാറുന്ന ഭൂമിയിലെ ഒരു സ്വർഗമാണ് ആശ്രയ സങ്കേതം. ബന്ധങ്ങൾ അറ്റുപോയവർക്കും വഴിതെറ്റു വന്നവർക്കും സ്നേഹം നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടി എക്കാലവും തുറന്നിട്ട കാരുണ്യത്തിന്റെ വാതിൽ. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി ഒറ്റപ്പെട്ടു പോയ അനേകം ജന്മങ്ങൾക്ക് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും അളവറ്റ കരുണയുടെയും തണലൊടുക്കുന്ന സ്വർഗ കൂടാരം തന്നെയാണ് കലയപുരം ആശ്രയ സങ്കേതം.
2: 18 സംസ്ഥാനങ്ങളിലെ ആളുകൾ, മലയാളികൾ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിലുള്ളത്, ഒട്ടനവധി 18 സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഷകൾ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ, സംസാരിക്കാൻ അറിയാത്തവർ, അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. പലരും പലവിധ കുടുംബങ്ങളിൽ നന്നായിട്ട് കഴിഞ്ഞ ആളുകളാണ്. പക്ഷേ ജീവിതത്തിന്റെ ഏതോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ മാനസികമായിട്ട് അവർ തകർന്നു തളർന്നു, ഒടുവിൽ തെരുവിലേക്ക് എത്തപ്പെട്ടു. അവിടെ നിന്ന് പോലീസും ജനപ്രതിനിധികളും ആശ്രയ ഏറ്റെടുത്ത് കൊണ്ടുവരികയാണ്. ചിലത് ജോസാർ തന്നെ നേരിട്ട്, ജോസാറിന്റെ യാത്രക്കിടയിൽ കാണുന്ന ആളുകളെയും ജോസാർ നേരിട്ട് കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് വിടുന്ന ഒത്തിരി കേസുകളുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ വലിയൊരു ദൗത്യമാണ് ആശ്രയ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും അധികം ആളുകൾ തെരുവിൽ തന്നെ മാത്രം കഴിയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ? ഇതുപോലെ ഒട്ടനവധി ആളുകളുണ്ട്.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിടരാൻ വെമ്പുന്ന പൂമുട്ടികൾ പോലെയാണ് ഓരോ കുഞ്ഞുങ്ങളും. അച്ഛന്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടക്കാനും അമ്മയുടെ മടിത്തട്ടിൽ താരാട്ടുപാട്ടുകൾ കേട്ടുറങ്ങാനും കൊതിക്കുന്ന പ്രായത്തിൽ വിധി തട്ടിക്കേറ്റിയ ചിലരുണ്ട്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ. ഈ വിശാലമായ ലോകത്ത് അവർക്ക് കാവലായി ഒരു തണലായി ആരുമില്ലെന്നത് എത്രമാത്രം ഭയാനകമായ അവസ്ഥയാണ്. ആ കുഞ്ഞിക്കണ്ണുകളിൽ നിറയുന്ന ഭയത്തിനും നെഞ്ചിലെ സങ്കടത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നിനുമാകില്ല. എന്നാൽ ആ കണ്ണുനീർ തുടച്ചു മാറ്റി ഭയത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരിടമുണ്ട് ആശ്രയ സംഗീതത്തിൽ. അതാണ് ആശ്രയ ശിശുഭവൻ. ജനിച്ചു വീണ ലോകത്ത് അനാഥരായി പോയ 18 വയസ്സുവരെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് ഒരമ്മയുടെ കരുതലും അച്ഛന്റെ കാവലുമായി മാറുകയാണ് ഈ ഇടം. സ്വന്തം വീടെന്നത് അവർക്കൊരു നഷ്ട സ്വപ്നമല്ല. ഇവിടെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അവരുടെ കൈപിടിച്ചു നടത്തുന്നതും അവരുടെ കുഞ്ഞു കുഞ്ഞു വാശികൾക്കും കൊഞ്ചലുകൾക്കും പാറിപ്പറക്കുന്ന സ്വപ്നങ്ങൾക്കും കാതോർക്കുന്നതും ഇവിടുത്തെ സ്നേഹസമ്പന്നരായ പ്രവർത്തകരാണ്. ഓരോ ദിവസവും ആശ്രയയിൽ പുലരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളിലൂടെയാണ്. നഷ്ടപ്പെട്ടുപോയെന്നവർ കരുതിയ ബാല്യവും കൗമാരവും അതിൻ്റെ എല്ലാ മനോഹാരിതയോടെയും അവർക്ക് ഇവിടെ തിരികെ ലഭിക്കുന്നു. നാളെ ഈ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തിയുള്ള വലിയ സ്വപ്നങ്ങൾ കാണാൻ ധൈര്യമുള്ള പെൺകുട്ടികളായി അവരെ വാർത്തെടുക്കുന്ന സ്നേഹത്തിന്റെ പാഠശാല കൂടിയാണ് ആശ്രയ ശിശുഭവൻ. അനാഥത്വത്തിന്റെയോ ഒറ്റപ്പെടലിന്റെയോ പേരിൽ ഒരു പൂവിനും ഇവിടെ വാടി വീഴാൻ അനുവാദമില്ല. മറിച്ച് ഓരോ കുരുന്നിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മവിശ്വാസമുള്ള വർണ്ണാഭമായ പൂമ്പാറ്റകളായി പുതിയ ആകാശത്തേക്ക് പറന്നുയരാൻ ഈ സ്വർഗ കൂടാരം അവർക്ക് ചിറകുകൾ നൽകുന്നു.
2: CWC എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ, അതുപോലെ തന്നെ ആരെങ്കിലും അർഹതപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ, പാവപ്പെട്ട് നോക്കാനല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അവർ നമ്മുടെ സ്ഥാപനത്തിന്റെ തണലിലേക്കാണ് അയക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ മാക്സിമം അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും ഭക്ഷണവും മരുന്നും എല്ലാം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് എല്ലാം അത് നമ്മൾ 24 hours സേവനമാണ് കൗൺസിലേഴ്സിന്റെയും അതുപോലെ തന്നെ MSW കഴിഞ്ഞ സ്റ്റാഫ് അംഗങ്ങളുടെ എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കായിട്ട് വേണ്ടി മാത്രം. പിന്നെ അവരുടെ ആക്ടിവിറ്റീസിനെ ഇമ്പ്രൂവ് ഇത് ചെയ്യുന്ന ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ബൂസ്റ്റ് ചെയ്യുന്ന അവർക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, പാട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ, ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന്, ബോയ്സ് ഹോമിലാണെങ്കിൽ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന് നമ്മൾ അവർക്ക് ഉള്ള ട്രെയിനിങ്, അതിന്റെ കിറ്റ് ഉൾപ്പെടെയുള്ള സപ്പോർട്ടോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അഭിരുചികൾ എന്തൊക്കെയാണോ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് നമ്മൾ കൈപിടിച്ച് നടത്തുന്നുണ്ട്.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യൗവനത്തിന്റെ പ്രസരിപ്പും കരുത്തും ചോർന്നു പോകുമ്പോൾ വാർദ്ധക്യമെന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായി ഉറങ്ങാൻ സ്വന്തം മക്കളുടെ സ്നേഹത്തണലാണ്. എന്നാൽ ചോര നീരാക്കി വളർത്തി വലുതാക്കിയവർ തന്നെ വേണ്ടാതെ വരുമ്പോൾ ആയുസിന്റെ നല്ലൊരു പങ്കും ചെലവഴിച്ച സ്വന്തം വീടിന്റെ പടിയിറങ്ങേണ്ടി വരുന്ന വയോജനങ്ങളുടെ സങ്കടം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ്. ചുളിവ് വീണ കൈകളും മങ്ങിയ കാഴ്ചയുമായി എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ വഴിമാറി നിൽക്കുന്ന ആ അച്ഛനമ്മമാർക്കായി തണലേകുന്ന ഒരിടമാണ് ആശ്രയ വയോജന കേന്ദ്രം. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയും അലട്ടുന്ന രോഗങ്ങളും അവരെ വേട്ടയാടുമ്പോൾ ഏത് വില കൂടിയ മരുന്നിനേക്കാളും അവർക്ക് സാന്ത്വനമേകുന്നത് ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ആശ്വാസത്തിന്റെ ആ വാക്കാണ് ആശ്രയയിലെ ഓരോ പ്രവർത്തകരും അവർക്ക് നൽകുന്നത്. ഇവിടെ അവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല. തങ്ങളുടെ അതേ സങ്കടങ്ങളും നെടുവീർപ്പുകളുമായി എത്തിയ ഒരുപാട് സമപ്രായക്കാരുണ്ട് അവർക്ക് കൂട്ടായി. പഴയ കാലത്തെ ഓർമ്മകൾ പരസ്പരം പങ്കുവച്ചും സന്ധ്യാമയക്കത്തിൽ ഒരുമിച്ചിരുന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചും പരസ്പരം താങ്ങും തണലുമായി അവർക്ക് ഇവിടെ പുതിയൊരു ജീവിതം നെയ്യുകയാണ്. മുറവിളികളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ അവരുടെ ചുളിവുവീണ നെറ്റിയിൽ വാത്സല്യത്തോടെ തലോടാനും കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും നൽകി പൊന്നുപോലെ നോക്കാനും സ്നേഹനിധികളായ ഒരു കൂട്ടം മനുഷ്യർ അവരുടെ കൂടെയുണ്ട്. ഇത് വെറുമൊരു സ്ഥാപനമല്ല, മറിച്ച് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ പോലെ വാർദ്ധക്യത്തെ അത്രമേൽ ശാന്തവും സുന്ദരവുമാക്കുന്ന സ്നേഹത്തിന്റെ തറവാടാണ്. ജീവിതത്തിന് സായാഹ്നത്തിൽ ഒരു നോക്കുകുത്തിയെ പോലെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടേണ്ടവരല്ല അവർ, മറിച്ച് ആദരവോടെയും സമാധാനത്തോടെയും ജീവിച്ചു തീർക്കേണ്ടവരാണ് ഓരോ അച്ഛനമ്മമാരുമെന്ന വലിയൊരു പാഠം കൂടിയാണ് ആശ്രയ വയോജന കേന്ദ്രം ഈ സമൂഹത്തിന് കാണിച്ചു തരുന്നത്.
2: ആറ് മക്കളുള്ള ഒരു അമ്മയുണ്ട്. റെയിൽവേയിലൊക്കെ ജോലിയുള്ള മക്കൾ എന്നാ പറയുന്നത്. ആ മക്കൾക്കാർക്കും വേണ്ട. ആ അമ്മ പലപ്പോഴും പോകുമ്പോൾ മക്കളെ എന്റെ അമ്മയൊന്ന് കാണിക്കണം എന്ന് അവർ കൊട്ടാരക്കര നീലേശ്വരത്തിന് ഭാഗത്തുനിന്നാണ് അവർ നമുക്ക്. കൊട്ടാരക്കര നഗരസഭാ കൗൺസിൽ അന്നത്തെ ചെയർമാൻ രമേശ് സാറും അവിടുത്തെ കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കൊണ്ടുവന്നത്. മക്കൾ തമ്മിൽ തർക്കം, അവർ നോക്ക് ഇവർ നോക്ക്, ഈ സ്വത്തിന്റെ പേരിലായിരിക്കാം, എന്താണെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം. പക്ഷെ ഇപ്പൊ അമ്മ ഇപ്പൊ വന്ന് 3-4 വർഷമാവുന്നു. അമ്മയ്ക്കിപ്പോ എന്താണ് മക്കളെ കാണുന്നതിന് ഭയങ്കര ആഗ്രഹം. അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. കണ്ടതിന് മുമ്പെങ്കിലും എനിക്കൊന്ന് അവരൊന്ന് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ നമ്മളോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഹൗണ്ട് ചെയ്യും. ആക്ച്വലി അങ്ങനെ ഒരു സിറ്റുവേഷൻ, എത്ര സ്നേഹത്തോടെ വളർത്തിയതായിരിക്കും, എത്ര അമ്മയുടെ ചൂട് നൽകി വളർത്തിയതായിരിക്കും അല്ലേ. അപ്പൊ അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം. പക്ഷെ അതിനൊക്കെ അർത്ഥമുണ്ടെന്നുള്ളത് അവരുടെ ജീവിതത്തിലും സംഭവിക്കുമ്പോൾ മാത്രമേ ഈ ഓർമ്മകൾ അവരിലേക്കും തിരിച്ചു വരത്തുള്ളൂ. സോ അതുകൊണ്ട് ആരും തന്നെ ഒരിക്കലും ഈ പ്രായമുള്ള ആളുകളെ തെരുവിലേക്ക് വലിച്ചെറിയരുത്, അവരെ ഒറ്റപ്പെടുത്തരുത്, അവരെ ചേർത്ത് നിർത്തണം, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹപരിചരണം കൊടുക്കണം.
1: ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്ത സാന്ത്വനത്തിലേക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓർമ്മകളുടെ നേരിയ ഒരു വെളിച്ചം പോലും അവശേഷിക്കാതെ ചിന്തകളുടെ താളം തെറ്റി തെരുവോരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. സ്വന്തം പേരോ നാടോ ഉറ്റവരോ ആരെന്നറിയാതെ വിശപ്പും ദാഹവും എന്താണെന്ന് പോലും തിരിച്ചറിയാനാവാതെ ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകളുടെ വേദനയറിയാതെ നടക്കുന്നവർ, ഭ്രാന്തരെന്ന് മുദ്രകുത്തി സമൂഹം കല്ലെറിയുകയും ആട്ടിപ്പായ്ക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യർക്കും ഏറ്റവും വലിയ അത്താണിയാവുകയാണ് ആശ്രയ സംഗീതം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ മടിക്കുന്ന ഇക്കാലത്ത് ഈ ജന്മങ്ങളെ മുഴുവൻ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് കലേപുരം ജോസ അദ്ദേഹത്തിന്റെ ഭാര്യ മിനിയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. തങ്ങളുടെ ജീവിതം തന്നെ ഈ 2000 വരുന്ന അനാഥ ജന്മങ്ങൾക്കായി അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അവർക്കൊപ്പം രാപ്പകൽ ഭേദമില്ലാതെ സേവനമനുഷ്ഠിക്കുന്ന നഴ്സുമാരും മറ്റു പ്രവർത്തകരും ഇവിടെയുണ്ട്. തെരുവിൽ നിന്നും കൊണ്ടുവരുന്ന മനുഷ്യരുടെ അഴുകി ദുർഗന്ധം വമിക്കുന്ന മുറിവുകൾ പോലും യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ കഴുകി വെച്ചുകെട്ടാനും ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അവരെ കുളിപ്പിച്ചൊരുക്കി സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കാനും ഈ കാരുണ്യത്തിന്റെ മാലാഖമാർ കർമ്മനിരതരാണ്. ലോകം മുഴുവൻ സ്വാർത്ഥതയുടെ പിന്നാലെ പായുമ്പോൾ നിസ്വാർത്ഥമായ സ്നേഹം എന്താണെന്ന് ഇവർ നമുക്ക് കാണിച്ചു തരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യം എന്നത് കരയുന്നവന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് എന്ന് ആശ്രയ സംഗീതം ഓരോ നിമിഷവും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് ഒരു 6-7 വീട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്യ സംസ്ഥാനക്കാര് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഒറീസയും ബീഹാറും എല്ലാം അവിടെ നിന്നും എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരെയും വന്ന് അടുത്ത് തന്നെ വന്ന് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു സെന്ററാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ട്, അതായത് ശാരീരിക വൈകല്യമുള്ള ആളുകളുടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സർക്കാരിന്റെ നോംസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഫിസിയോതെറാപ്പിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിലൊരു ഒരു മോട്ടിവേഷൻ കുറയാതെ തന്നെ ജീവിതത്തിനെ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനായിട്ട് അവരെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ വന്നു കാണുമ്പോൾ അവരെക്കാളും കഷ്ടത അനുഭവിക്കുന്ന എത്ര പേര് നമ്മുടെ ഇതിലുണ്ട്. പല രോഗങ്ങൾക്കുണ്ട്, എണീറ്റ് നടക്കാൻ പറ്റാതെ, കണ്ണ് കാണാൻ പറ്റാതെ, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ശാരീരിക ക്ഷമതയില്ലാത്ത ആളുകൾ. അപ്പൊ നമുക്കെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫൈറ്റ് ചെയ്യുക ലൈഫിനോട്. എന്ത് തന്നെ സങ്കടങ്ങളും ഇത് വന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്യുക, മാക്സിമം ലൈഫിനോട് ഫൈറ്റ് ചെയ്യുക. അപ്പൊ ആത്മഹത്യക്കെതിരെ ഒരു പ്രതിരോധമൊക്കെ ആശ്രയ പലപ്പോഴും ഒത്തിരി കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2002 കാലഘട്ടങ്ങളിലെല്ലാം അന്ന് ഈ ആത്മഹത്യയുടെ ഒരു പ്രളയം തന്നെ നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്നു. അപ്പൊ അതിനെതിരെ ആശ്രയ പ്രസ്ഥാനം അന്ന് നടത്തിയിരുന്നു. അപ്പൊ അവരോടല്ല നമ്മൾ ഇപ്പൊ ഇന്നും അതിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ, പലവിധ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് നമ്മുടെ അപേക്ഷ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്ന് കാണുക, നിങ്ങളുടെ സപ്പോർട്ടുകൾ, നിങ്ങളുടെ ചിലപ്പോൾ ഒരു വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ ആ വിഷമങ്ങളൊക്കെ സമൂഹത്തിന്റെ മാറും.
1: സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇതുവോ ഒരു ഫീലാ ജോളിയതാർക്കില്ല.

0: ഒപ്പം.
1: ഗുഡ് ഈവനിങ് പെണ്ണിറങ്ങി ആരംഭിക്കുകയാണ് നമ്മൾ. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇന്ന് നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കുടുംബശ്രീയാണ് കേട്ടോ ഒപ്പം ഉള്ളത്. പക്ഷെ ഇന്ന് കുടുംബശ്രീയെ കുറിച്ച് മാത്രം വെറുതെ സംസാരിക്കാൻ വന്നതല്ല നമ്മൾ. എല്ലാ തവണയും അങ്ങനെയല്ല, പിന്നെ ഞാനൊന്ന് എടുത്തു പറഞ്ഞു മാറും. കുടുംബശ്രീ ചേച്ചിമാരുടെ അടുത്തേക്ക് നേരിട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ കാര്യങ്ങൾ അധികമായി നമുക്ക് മനസ്സിലാവും അല്ലേ. അവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്നും കുറച്ചു നേരം സംസാരിച്ചും കുറച്ച് ചിരിക്കാനും പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു ഗെയിം കൂടി നമ്മളങ്ങ് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇതിന്റെ ഒരു ട്രാക്ക് മാറുന്നത്. കാരണം നമ്മുടെ കുടുംബശ്രീ കൂട്ടായ്മകളിൽ പൊതുവെ മീറ്റിങ്ങുകളും മറ്റ് ചർച്ചകളും അവരുടെ മാസവരി വാങ്ങുന്നതിനെ പറ്റിയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ചർച്ച ചെയ്യാറ്. അതിനിടയിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, പരസ്പരം കളിയാക്കലുണ്ട്, ചിരിയുണ്ട്, പിണക്കമുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ഇണക്കങ്ങളും ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മളൊപ്പം കൂടുകയാണ്. ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കും, ഒരു അയൽക്കൂട്ടത്തിൽ നിന്ന് മറ്റൊരു അയൽക്കൂട്ടത്തിലേക്കും, അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഒരുപാട് സ്ത്രീകളെ, ഒരുപാട് വീട്ടമ്മമാരെ കോർത്തിണക്കിക്കൊണ്ടുള്ള വലിയൊരു സൗഹൃദ വലയമായിട്ടുള്ള നമ്മുടെ പെണ്ണരങ്ങിങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇന്ന് ആ സൗഹൃദ വലയത്തിലേക്ക് നമ്മളൊന്ന് കയറുകയാണ്. നമ്മളോടൊപ്പം കൂടെ ചേരാനായിട്ട് ലക്ഷ്മി കുടുംബശ്രീയിലെ ഒരുപാട് ഒരുപാട് അംഗങ്ങളും കയറുകയാണ്. ആരാണ് നന്നായി പാടുന്നത്, ആർക്കാണ് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയുന്നത്, ആരാണ് ഗെയിമിൽ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ആരാണ്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും കേൾക്കാം പെണ്ണരങ്ങിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: പെണ്ണരങ്ങിൽ തിരികെ എത്തുമ്പോ നമ്മൾ ഈ കുടുംബശ്രീയുടെ ഒരു പ്രോട്ടോകോളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രസിഡന്റിനെയും സെക്രട്ടറി ആണല്ലോ ആദ്യം പരിചയപ്പെടേണ്ടത്. അപ്പൊ നമ്മുടെ സെക്രട്ടറി നമ്മളെ കൂടെ ഉണ്ട്. സെക്രട്ടറി തന്നെ ആദ്യം പരിചയപ്പെടാം. നമസ്കാരം, പേരെന്താണ്?
1: നമസ്കാരം, എന്റെ പേര് ആനി എന്നാണ്. എന്റെ സ്വദേശം വരുന്നത് കഴക്കൂട്ടാണ്. ഇപ്പൊ എടമുളക്കില് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. അതിനുശേഷമാണ് ഈ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നത്. 4 വർഷം കൊണ്ട് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കുടുംബശ്രീ.
0: ശരി, അപ്പൊ 4 വർഷമായി ചേച്ചി ഈ കുടുംബശ്രീയിൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
1: അതെ.
0: ഞാൻ ചോദിക്കുന്നത്, കൂടെയുള്ള പ്രസിഡന്റ് നേരെ ഓപ്പോസിറ്റ് കണ്ണൂരുള്ള ആളാണ്.
1: കണ്ണൂരുകാരിയാണ്.
0: എനിക്ക് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നി. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ രണ്ടുപേരുള്ള ആ ഒരു രണ്ട് സംസ്കാരത്തിൽ വളർന്നു വന്നവരാണല്ലോ.
1: അപ്പൊ
0: എങ്ങനെയുണ്ട് സെക്രട്ടറി, നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നൊക്കെ പറയുന്നത്?
1: നമ്മൾ തമ്മിലുള്ള ബോണ്ട് വളരെ നല്ലതാണ്. വളരെ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യമൊക്കെ ഭാഷ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. വളരെ കാര്യമായിട്ട് പോകുന്നു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം ആ ഒരു ഭാഷ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. വാക്കുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സംസാരിച്ചു വന്നപ്പോ പുള്ളിക്കാരി നമ്മുടെ ഭാഷയിലോട്ട് വന്നിട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. എല്ലാവരോടും വളരെ കാര്യമായിട്ടാണ്
0: സംസാരിക്കുന്നതെല്ലാം. ആദ്യത്തെ ഒരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ, വളരെയധികം സന്തോഷം. നമുക്കിനി പ്രസിഡന്റിനെ പരിചയപ്പെടാം. അനീഷ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂരുകാരിയായിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ. പെണ്ണരെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. നമ്മൾ ലക്ഷ്മി കുടുംബശ്രീയോടൊപ്പമാണുള്ളത്. ഓരോ വ്യക്തികളെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും ഇനി അടുത്തൊരാളെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. പേരെന്താണ്?
1: എന്റെ പേര് നിഷ.
0: ഇപ്പൊ ലക്ഷ്മി കുടുംബശ്രീയിൽ വന്നിട്ട് എത്ര വർഷമാവുന്നു?
1: ഞാനിപ്പോ ഒരു രണ്ട് വർഷം കഴിഞ്ഞു.
0: രണ്ടു വർഷം കഴിഞ്ഞു, തുടക്കകാലം മുതലേ
1: ഉണ്ടായിരുന്നു.
0: ഓക്കെ. അതിനുശേഷം കുറെ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയി, പുതുതായിട്ട് കുറെ ആൾക്കാരൊക്കെ വന്നല്ലേ?
1: അതെ, വന്നു.
0: യെസ്, ഇതിന്റെ പ്രസിഡന്റോ സെക്രട്ടറി സ്ഥാനം ഒക്കെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ?
1: ഇല്ല, അതിലേക്കൊന്നും നോക്കുന്നില്ല.
0: സമയത്തിന്റെ പ്രശ്നമാണോ?
1: അതെ, സമയം, ഉത്തരവാദിത്തങ്ങൾ.
0: ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അപ്പൊ ഫാമിലി നോക്കുന്ന ആളാണ്?
1: അതെ അതെ, തീർച്ചയായും. ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്. മക്കൾ സ്കൂളിൽ പഠിക്കും.
0: സ്കൂളിൽ പഠിക്കുന്ന?
1: അതെ അതെ.
0: കുഞ്ഞുകുട്ടികളാണോ?
1: ഒരാള് രണ്ടാം ക്ലാസ്സിലും ഒരാള് ഇപ്പൊ എൽ കെ ജിയിലും.
0: അപ്പൊ ആ ഒരു പ്രായത്തിലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ
1: പുറകെ ഓടണം, കുറച്ച് ഓടേണ്ടി വരും.
0: അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് പറക്ക് മുറ്റി ഒരു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആവുമ്പോ ഈ പറഞ്ഞ കുടുംബശ്രീ ഇതേപോലെ തുടരുകയും ഇവിടെ ഒരു എന്താ പറയാ ഒരു സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആയിട്ട് മാറണം കേട്ടോ.
1: നോക്കാം,
0: അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി വരും.
1: ഓക്കെ.
0: കുടുംബശ്രീന്ന് ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ കിട്ടാറുണ്ടോ?
1: തീർച്ചയായും തീർച്ചയായും. പിന്നെ കുടുംബശ്രീ ഉള്ളത് കൊണ്ടാണ് കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
0: ലോണുകളും കാര്യങ്ങളൊക്കെ
1: ഉറപ്പായും ഉറപ്പായും കിട്ടുന്നുണ്ട്. കുട്ടികളുടെ പഠനത്തിനാണെങ്കിലും വീട്ടിലേക്കൊക്കെ ആവശ്യത്തിനാണെങ്കിലും പെട്ടെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
0: യെസ് യെസ്. അപ്പൊ എന്തായാലും നിശ്ചയിച്ച് യാത്ര തുടരട്ടെ കുടുംബശ്രീയോടൊപ്പം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ും മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: മാത്രയില് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഞാൻ മലയാളി സെഗ്മെന്റ്, മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ. അടുത്ത ഒരാൾക്ക് നമ്മുടെ നറുക്ക് വീണിട്ടുണ്ട്, അതായത് നമ്മുടെ ലോട്ട് വീണിട്ടുണ്ട്. എന്തായാലും നിഷ എന്നുള്ള പേരിലാണ് ആ ലോട്ട് വീണിരിക്കുന്നത്. നിഷ ചേച്ചി നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പൊ നമ്മുടെ സെഗ്മെന്റിനെ പറ്റി പറയേണ്ടതില്ലല്ലോ, ഞാൻ മലയാളിയാണ് നമ്മുടെ സെഗ്മെന്റ്. സോ മലയാളത്തിൽ മാത്രം സംസാരിക്കണം, എന്ത് വേണോ സംസാരിക്കാം. ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പറ്റി വേണമെങ്കിൽ അങ്ങനെ, കണ്ട സിനിമയെ പറ്റി വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, ഞാൻ എന്ത് ചോദിച്ചാലും മലയാളത്തിൽ മാത്രമേ ഉത്തരം പറയാനായിട്ട് പാടുള്ളൂ. എന്ത് വേണോ സംസാരിക്കാമല്ലോ. വീട്ടിനെ പറ്റിയൊക്കെ പറയാം, ഫാമിലിയെ പറ്റി പറയാം, അമ്മായിയെ പറ്റി പറയുന്നു, അതായിരിക്കും കുറച്ചുകൂടെ. കല്യാണ ദിവസത്തെ പറ്റി ഓർക്കുന്നുണ്ടോ?
1: കല്യാണ ദിവസത്തെ പറ്റി ഓർക്കുന്നുണ്ട്.
0: അപ്പൊ ആ കല്യാണ ദിവസവും ഹസ്ബൻഡിനെ എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു മിക്സർ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ സമയം ദേ ആരംഭിച്ചിരിക്കുകയാണ്. ടൈം സ്റ്റാർട്ട് നൗ.
2: റെഡി.
1: കല്യാണ ദിവസം എല്ലാരെയും പോലെ തന്നെ എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു.
0: അറേഞ്ച് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കാണ് കേട്ടോ. പോയി കേട്ടോ, ആദ്യമേ തന്നെ പോയിരിക്കാണ് അറേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്. അപ്പൊ അറേഞ്ച് മാരേജ് ആയിരുന്നു.
1: അതെ, ആയിരുന്നു.
0: ശരി ശരി, ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: കുഴപ്പമില്ലാതെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല, മക്കളും എല്ലാരുമായിട്ട് സുഖമായിട്ട്.
0: ഓ അടിപൊളി അടിപൊളി. എനിവേ ഒത്തിരി ഒത്തിരി സന്തോഷം. നമുക്ക് അടുത്ത ആൾ ആരാണ് എന്നുള്ളത് നോക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണം. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: പെണ്ണരംഗ് തുടരുകയാണ്. നമ്മൾ അങ്ങനെ പരിചയപ്പെട്ട ഓരോരുത്തർക്കും ഇനി ടാസ്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ പ്രസിഡന്റിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. പ്രസിഡന്റിന്റെ സ്ഥലം ഇവിടെ എങ്ങും അല്ല, കുറച്ച് ദൂരെയാണെന്ന് പറഞ്ഞു. അപ്പൊ ദൂരെയുള്ള ആൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഞാൻ മലയാളി പരിപാടിയിൽ സെഗ്മെന്റിൽ പങ്കെടുക്കുക എന്ന് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ചധികം ടോപ്പിക്കുകളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഏത് ടോപ്പിക്കാണ് തെരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. അതിൽ ഏത് ടോപ്പിക്കാണ് ശരിക്കും തെരഞ്ഞെടുക്കുന്നത്?
1: വിവാഹത്തെ കുറിച്ച് പറയാം.
0: പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രണയ വിവാഹമാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് സമയം സ്റ്റാർട്ട് ചെയ്യാണ്. എത്ര സമയം സംസാരിക്കുന്നു എന്നുള്ളതാണ്, ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മലയാളത്തിൽ മാത്രമേ പറയാവൂ. ആദ്യം ചേച്ചിയുടെ വിവാഹത്തെ കുറിച്ച് പറയാണ്. ടൈം സ്റ്റാർട്ട് നൗ. റെഡി.
1: വിവാഹം പ്രണയവിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി.
0: പറയൂ, ആ വിവാഹ ദിവസത്തെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? എവിടെ വെച്ചായിരുന്നു വിവാഹം നടന്നിരുന്നത്? അങ്ങനെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാമിലിയെ പറ്റി പറയാം. ഇപ്പൊ നിലവില് ഫാമിലി എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാം.
1: വിവാഹത്തെ കുറിച്ച് പറയുമ്പോ ഞങ്ങൾ രണ്ടും മതത്തിൽപ്പെട്ടവരാണ്.
0: മതത്തിൽപ്പെട്ടവരാണ് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല.
1: രണ്ടു മതത്തിൽപ്പെട്ടവരാണ്, അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടു കുടുംബവും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്.
0: ഹസ്ബൻഡിന് എന്താ ജോലി?
1: ഹസ്ബൻഡ്
0: എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കല്ലേ, അപ്പൊ ഔട്ട് ആയിരിക്കാണ് കേട്ടോ. ഏകദേശം സംസാരിച്ച സമയം എന്ന് പറഞ്ഞാൽ 40 സെക്കൻഡ് മാത്രമാണ്. അങ്ങനെ 40 സെക്കൻഡ് സമയം സംസാരിച്ച് ഒരാള് ഔട്ട് ആയിരിക്കാണ്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകുന്നുണ്ട്.
2: കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർ ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ

0: പെണ്ണരങ്ങിൽ കൂടെ ആർജ ജീവിയാണ്. നമ്മളിത് ലക്ഷ്മി കുടുംബശ്രീയോടൊപ്പം കുറെ കാര്യങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ.
1: ഇനി നമ്മുടെ കുടുംബശ്രീയിലെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. എന്ത് ടോപ്പിക്കാണ് ലഭിക്കാൻ പോകുന്നത്, ഞാൻ മലയാളിയിൽ എങ്ങനെ പങ്കെടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം.
2: ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറ രാവിലെ എണീക്കുന്ന പോലുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി.
3: റെഡി, രാവിലെ 6 മണിയാകുമ്പോ എണീക്കും. രാവിലെ എണീറ്റ് വിളക്കും കത്തിച്ച് പാത്രം തേച്ച് മിളക്കി തുണിയൊക്കെ കഴിയും, ചോറൊക്കെ വെക്കും. രാവിലെ 6 മണിയാകുമ്പോ നിറം ജോലിയൊക്കെ തീർക്കും.
1: ഹസ്ബൻഡിന് എന്താ
3: ഭർത്താവില്ല,
1: അപ്പൊ വീട്ടിൽ വേറെ ചേച്ചിയാണോ? കൊട്ടാരക്കരയിലോട്ടൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എങ്ങനെ പോവാ?
3: കൊട്ടാരക്കരയിൽ നിന്ന് സാധനം മേടിക്കാൻ
1: പോവുകയല്ലേ,
3: നാത്തും പോയി മേടിച്ചോണ്ട് വരുന്നേ.
1: ചേച്ചി എങ്ങും പോവാറില്ല?
3: ഞാൻ എങ്ങും പോവാറില്ല.
1: അവിടുത്തെ റോഡൊക്കെ മോശമാന്ന്
3: പറയുന്നത്,
1: ചേച്ചി എന്നാലും സംസാരിച്ചിരുന്നേ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞേനെ. റോഡ് മെറ്റിൽ എന്നൊക്കെ ഞാൻ ചോദിച്ച് പറയിപ്പിച്ചു ചേച്ചിയെ കൊണ്ട്, കുഴപ്പമില്ല. നമുക്കപ്പോ അടുത്ത ആള് ആരാണെന്നുള്ളത് നോക്കാം. മായ ചേച്ചി എന്തിനെ പറ്റിയാ പറയുന്നേ?
4: ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച്.
1: ഭർത്താവിനെ കുറിച്ചാണ്, എന്തായാലും ഇത് റെക്കോർഡ് ചെയ്ത് ഭർത്താവിനെ കേൾപ്പിക്കണം കേട്ടോ നമുക്ക്. അപ്പൊ മായ ചേച്ചിയുടെ സമയം ആരംഭിച്ചിരിക്കുന്നു.
5: റെഡി.
4: എന്റെ ഭർത്താവ് ഭയങ്കര സ്നേഹമുള്ള ആളാണ്. എന്റെ ഭർത്താവിന് 2 പെങ്ങന്മാരാണ്. അവരുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു. പിന്നെ വെട്ടിക്കലമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ അവരെല്ലാരും വന്നു.
1: അവരെന്താ മേടിച്ചു തന്നെ?
4: അവര് തണുത്ത കഴിക്കുന്ന സാധനങ്ങൾ അങ്ങനെ കുറെ എന്തൊക്കെയോ വാങ്ങിച്ചു തന്ന്.
1: അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ?
4: ചോറ്, മീൻകറി, തോര, മോര്, അവിയല്, സാമ്പാറ്, പച്ചടി, ഇത്രയൊക്കെ കൂട്ടു. പിന്നെ മീൻകറി അത്രയൊക്കെ.
1: പുറത്തു പോയാൽ ഇവിടെ നല്ലൊരു ഹോട്ടൽ ഏതുണ്ട് കൊട്ടാരക്കര?
4: അറിയത്തില്ല,
1: അറിയത്തില്ല. പുറത്തു പോയി ഫുഡ് കഴിക്കാറില്ല?
4: ഇല്ല.
1: ഈ വീട്ടില് സാധാരണ ഇപ്പം വന്നപ്പോ ഈ ചൂട് സമയൊക്കെ ആയതുകൊണ്ട് പവർ കട്ടിന്റെ ഒക്കെ പ്രശ്നമുണ്ടോ?
4: കുഴപ്പമില്ല,
1: കറണ്ട് പ്രശ്നമില്ല.
4: ഇല്ല.
1: ചേച്ചി ഇവിടത്തെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ?
4: എവിടത്തെയാ?
1: നമ്മുടെ കുടുംബശ്രീക്ക്.
4: ഉണ്ട്.
1: എത്ര സമയം ശരിക്കും ഫോണിൽ സ്പെൻഡ് ചെയ്യും?
4: അതൊന്നും പറയാൻ പറ്റത്തില്ല.
6: ചോക്ലേറ്റ്. Thank you. Welcome.
4: തന്നിട്ടു എന്താ ഞാൻ കാണും?
1: അവരെന്തോ പുള്ളേർ അതിനകത്ത് എന്താ ചെയ്യുന്നത്?
4: പുള്ളേര് കണ്ടോണ്ടിരിക്കും.
1: എന്റെ കണ്ടോണ്ടിരിക്കും
4: ഇങ്ങനെ ഒരു സാധനം.
1: പിള്ളേരൊക്കെ സ്കൂളിലാണോ പറഞ്ഞേ?
4: സർക്കാർ സ്കൂളില.
1: സ്കൂൾ എന്നുള്ളത് ഇംഗ്ലീഷ് എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞാൻ ഒത്തിരി പണിപെട്ടെങ്കിലും പള്ളിക്കൂടം എന്ന് പറയണം. ചേച്ചി 2 മിനിറ്റാണ് സംസാരിച്ചിട്ടുള്ളത്, 2 മിനിറ്റ്. എന്നാലും ഒരു കൈയടി കൊടുക്കാം, കുഴപ്പമില്ല.
0: പെണ്ണരെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: യെസ് നമ്മളങ്ങനെ നമ്മുടെ സെഗ്മെന്റ് തുടരുകയാണ്. ഇനി നമുക്ക് വൈഷ്ണവിയാണ് കേട്ടോ, വൈഷ്ണവിയാണ് ഇനി ഞാൻ മലയാളി സെഗ്മെന്റിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക് എടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനുള്ളത്. വൈഷ്ണവി നമസ്കാരം.
1: അപ്പൊ
0: നമ്മുടെ ഞാൻ മലയാളി സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ എന്തിനെ പറ്റിയാ പറയുന്നത്?
1: ഞാൻ എന്റെ വിദ്യാലയ സമയത്തുള്ള ഒരുപാട് ഓർമ്മകളെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ നടത്തിയ യാത്രകളെ കുറിച്ചുള്ള ഓർമ്മ.
0: ഓ അടിപൊളി അടിപൊളി, ഞാൻ പറഞ്ഞില്ല എന്റെ പ്രതീക്ഷയൊന്നും തെറ്റില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പെണ്ണരങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പലരും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കഴിഞ്ഞു പോയ സ്കൂൾ കാലഘട്ടത്തെ പറ്റിയും സ്കൂളിന്റെ ഓർമ്മകളും ആ ഒരു ട്രിപ്പിനെ പറ്റിയൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ സംസാരിക്കാൻ. എന്തായാലും നമുക്ക് സമയം ആരംഭിച്ചിരിക്കുകയാണ്. ടൈം സ്റ്റാർട്ട് നൗ.
2: റെഡി.
1: മൂന്നാറിലേക്കായിരുന്നു ആ യാത്ര. വളരെ മനോഹരമായിരുന്നു ആ യാത്ര. സുഹൃത്തുക്കളോടൊത്ത് ഒരുപാട് സമയം ചിലവഴിക്കാനായിട്ട് സാധിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ ആ യാത്രയിൽ എനിക്ക് കിട്ടി. എന്റെ സുഹൃത്തുക്കളോടൊത്ത് ഒരുപാട് സമയം ചിലവഴിക്കാൻ സാധിച്ചു. പച്ചപ്പ് നിറഞ്ഞ മഞ്ഞുള്ള ആ പ്രഭാതത്തെ കുറിച്ചാണ് കൂടുതലും എന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത്. അവിടെ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ഒരുപാട് ഓടിയും അങ്ങനെ നടന്നു. അപ്പോ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജീവിതത്തിലെ ഞാൻ മരണം വരെയും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപിടി നല്ല ഓർമ്മകളാണ് ആ യാത്ര എനിക്ക് സമ്മാനിച്ചത്.
0: ഓക്കെ, അപ്പോ നിങ്ങൾ എങ്ങനെയായിരുന്നു ഇവിടുന്ന് ആ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്?
1: എന്റെ സ്കൂൾ
0: എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അതുകൊണ്ട് ഇതേ വളരെ മനോഹരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വൈഷ്ണവി ഔട്ടായിരിക്കുകയാണ്. പക്ഷെ വലിയൊരു കൈയ്യടി കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് കൂടുതൽ വൈഷ്ണവി സംസാരിച്ചു. സോ സ്റ്റേ ട്യൂൺ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് കുറേ സമയമായി എന്നുള്ളൊരു കാര്യം വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. കുറച്ചൊന്ന് സംസാരിക്കാനായിട്ട് വന്നതാണ്, പക്ഷെ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ നമ്മൾ ഈ കുടുംബശ്രീയോടൊപ്പം ഈ കൂട്ടായ്മയോടൊപ്പം ഒരുപാട് സമയം പങ്കിട്ടു, അവരുടെ ഒരു പാർട്ടായിട്ട് മാറിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറ്റൊരു മറുപടിയിലും ഒരു കഥയുണ്ടായിരുന്നു. ഓരോ ചിരിക്ക് പിന്നിലും ഓരോ സൗഹൃദം ഉണ്ടായിരുന്നു, ഓരോ വാക്കിലും സ്വന്തം കുടുംബത്തോടും നാട്ടിനോടും ഒക്കെ വലിയൊരു കരുതലും സ്നേഹം ഉണ്ടായിരുന്നു. ഈ നാടിനോടൊക്കെ വലിയ കമ്മിറ്റ്മെന്റ് ആണ് ഈ ഒരു കുടുംബശ്രീ കൂട്ടായ്മകൾ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടുത്തെ റോഡിനെ പറ്റിയും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന സാംസ്കാരിക കലാപരിപാടികളെ പറ്റിയും ആ പ്രവർത്തനങ്ങളിലേക്ക് എത്രത്തോളം പങ്കാളിത്തമാണ് ഇവർ നൽകുന്നത് എന്നൊക്കെ വാതോരാതെ സംസാരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ പേര് മാത്രമല്ല, ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിന്റെ വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലാണ് കേട്ടോ ഇവർ ഈ സ്വന്തം സമയം മാറ്റിവെക്കുന്നത്. അതായത് വീട്ടുകാർക്ക് കൂടി സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഒരല്പം മാറ്റിവെച്ചിട്ടാണ് ഇവിടെ വരികയും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ പുതിയ കാര്യങ്ങൾ പഠിക്കാനും സംരംഭങ്ങൾ തുടങ്ങാനും വരുമാനം കണ്ടെത്താനും അതോടൊപ്പം മറ്റൊരാൾക്ക് ഒരു കൈത്താങ്ങാവുക കൂടി ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരാണ് നമ്മളെ ചുറ്റുമുള്ളത്. അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുടുംബശ്രീയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്, നമ്മുടെ ലക്ഷ്മി കുടുംബശ്രീ. ഇന്ന് നമ്മൾ കണ്ടത് അതിലൊരു ചെറിയ പാർട്ട് മാത്രമാണ് കേട്ടോ. ഈ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അവരുടെ മൈൻഡാണ് ഒന്ന് റീഫ്രഷ് ആകുന്നത്. അതാണ് നമ്മൾ പെണ്ണരങ്ങ് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ജയിച്ചത് എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നുപോകുന്നു. പിന്നീട് നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് തന്നെ ആഘോഷിക്കുന്നു. ഈ ആഘോഷങ്ങൾ ഒന്നും അവസാനിക്കുന്നില്ല. ഇന്നത്തേക്ക് താൽക്കാലികമായി വിട പറയുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: 1991 പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ഒരു കൊച്ചു മിടുക്കിയായി മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ച കാവ്യയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല അല്ലെ. പിന്നീട് അഴകിയ രാവണൻ എന്ന സിനിമയിലേക്ക് സെത്തിക്കാരിയായ കുട്ടിയായി വന്ന് അവൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. അവിടെ നിന്നും 1999 ലാൽ ജോസ് സംവിധാനം ചെയ്ത് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ കാവ്യയ്ക്ക് പ്രായം വെറും 14 വയസ്സായിരുന്നു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ കണ്ടത് കാവ്യ മാധവൻ എന്ന നായികയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. നീഷമാധവൻ, തെങ്കാശി പട്ടണം, CID, മൂസ, ക്ലാസ്മേറ്റ്സ് തുടങ്ങി മലയാളികൾക്ക് ഒരുപാട് നെഞ്ചിലേറ്റാൻ സാധിക്കുന്ന സിനിമകൾ സമ്മാനിച്ച് കാവ്യ മാധവന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാപ് ബോർഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ സൂപ്പർ ഹിറ്റ് മൂവി ചൈന ടൗൺ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാപ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: ബോസ്, ബോലോ.
2: ഇനിയെങ്കിലും ഇങ്ങനെ പട്ടിയെ പോലെ തല്ലി കൊണ്ട് വരരുത്.
1: സുപ്രഭ,
2: തടവി തടവി കൈ ഒടിഞ്ഞു.
1: സുപ്രഭ,
3: വാടാ ഇങ്ങോട്ട്.
4: പുലി കമ്മടയിലേക്ക് സ്വാഗതം.
2: മലയാളിയാ?
4: സൗകര്യമായി. വാച്ച്, പേഴ്സ്, മാല, പെട്ടി എല്ലാം എടുത്തേക്കും.
2: മാലയില്ല ബോസ്.
1: മാലയില്ലേ? ഓഹോ, അരങ്ങാണോണ്ടോടാ?
2: ഉണ്ട് സാർ.
1: എന്നാൽ അഴിക്കാം.
2: അയ്യോ, അത് സാർ പിന്നെ
1: അഴിക്കാൻ.
0: 2011 വിഷുക്കാലത്ത് മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിച്ചു കൊന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ സിനിമയുടെ വിശേഷങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ 3 വമ്പൻ താരങ്ങൾ സാക്ഷാൽ മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നിവർ ഒന്നിച്ച് സ്ക്രീനിൽ വന്നപ്പോൾ അത് പ്രേക്ഷകർക്ക് ഒരു വലിയ വിരുന്നായി മാറി. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ചൈന ടൗൺ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയെ കുറിച്ചാണ്. പേര് കേൾക്കുമ്പോൾ ഒരു ചൈനീസ് സിനിമയാണെന്ന് വിചാരിക്കരുത്. ഇത് പക്ക ഒരു ഗോവൻ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കോമഡി ആക്ഷൻ സിനിമയാണ്. മലയാളത്തിലെ ഹിറ്റ് മേക്കർമാരായ റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നതിൽ റാഫി മെക്കാട്ടിന്മാർക്കുള്ള കഴിവ് ഈ സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കും. മലയാള സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അഭിനേതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു താരനിര ഒന്നിച്ച സിനിമകൾ വളരെ കുറവായിരിക്കും. മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നിവർക്ക് പുറമെ സിറാജ് വഞ്ഞാറമൂട്, കാവ്യ മാധവൻ, പുനം ബജ്വ, പ്രദീപ് റാവത്ത്, ക്യാപ്റ്റൻ രാജു എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്.
5: നിൽക്കൂ, എന്നെ വഞ്ചിച്ചവളെ, നിനക്കുള്ള വിവാഹ സമ്മാനം ഇതാ, ഞാൻ വരുന്നു.
6: തടാ തടാ തടാ.

0: കുടിക്കാതെ രക്ഷിക്കണ പട്ടിക്കൊരുങ്ങന്മാരെ.
1: ഒരു മണിക്ക് കൊള്ളൂല്ലേ ജി,
0: നിന്റെ പുറകെ ഇത്രേ കൊള്ളു.
2: ഇനി ഈ സിനിമയുടെ കഥയൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുൻപ് ഗോവയിൽ വെച്ച് ശത്രുക്കളാൽ കൊല്ലപ്പെട്ട തങ്ങളുടെ അച്ഛന്മാരുടെ ബിസിനസ് ഏറ്റെടുക്കാനും ആ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനുമായി ഒട്ടും യോജിപ്പില്ലാത്ത മൂന്ന് മക്കൾ ഗോവയിലേക്ക് വണ്ടി കയറുകയാണ്. അവിടെ നടക്കുന്ന രസകരമായ സംഭവ വികാസങ്ങളുമാണ് ചൈന ടൗൺ. തിയേറ്ററുകളിൽ വമ്പൻ റിലീസായി എത്തിയ ഈ ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ തന്നെ വലിയൊരു വിജയമായി മാറി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: Blackboard.
1: ചൈന ടൗൺ എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ സിനിമ തുടങ്ങുന്നത് 1986 ഗോവയിലെ ഒരു കാസിനോയിൽ വെച്ചാണ്. സേവിയർ, ഡേവിഡ്, ഗോമസ്, ഫെർണാണ്ടസ് എന്നീ നാല് സുഹൃത്തുക്കളാണ് ചൈന ടൗൺ എന്ന കാസിനോ നടത്തുന്നത്. എന്നാൽ ഗൗഡ എന്ന ക്രൂരനായ ഒരു അധോലോക നായകൻ ഇവരുടെ കാസിനോ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും അതിനിടയിൽ നടക്കുന്ന ഒരു സംഘർഷത്തിൽ ഗോമസ് ഒഴികെ ബാക്കി മൂന്ന് സുഹൃത്തുക്കളും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോകുന്നു.
2: इस चाइना टाउन का एक ही राजा है, मैं गौड़ा. ई चाइना टाउन ई गोवेल मुड़वन ओराल्कु मदि गैम्बलिंग सेंटर इनी ओरु मलयालियम इवड़ वरान धैर्यपड़रुत ओरुत्तनुम.
1: സേവിയറിന്റെയും ഡേവിഡിന്റെയും ഫെർണാണ്ടസിന്റെയും മക്കളാണ് മാത്തുക്കുട്ടി, സക്കറിയ, ബിനോയ് എന്നിവർ. ഇവരാരും പരസ്പരം അറിയുകയോ കണ്ടിരിക്കുകയോ ചെയ്തിട്ടില്ല. മാത്തുക്കുട്ടി നാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഗുണ്ടയാണ്. പക്ഷേ വളരെ രസകരമായിട്ടുള്ള ഒരു ഗുണ്ടയാണ്. സക്കറിയ ആകട്ടെ ഒരു പാവം പാതിരിയാണ്. പള്ളിയിലച്ഛനായി ജീവിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാതെ അവിടെ നിന്നും എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുന്ന ഒരാൾ. മൂന്നാമനായ ബിനോയോ നിരന്തരം പ്രണയ നൈരാശ്യം അനുഭവിച്ച് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഒരു വിഡ്ഢിയായ ചെറുപ്പക്കാരൻ. അങ്ങനെയിരിക്കെ വർഷങ്ങൾക്ക് മുൻപ് ജീവനോടെ രക്ഷപ്പെട്ട ഗോമസ് ഇവരെ മൂന്ന് പേരെയും ഒരു വക്കീൽ മുഖേന ഗോവയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. തങ്ങളുടെ അച്ഛന്മാർക്ക് ഗോവയിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു കാസിനോ ഉണ്ടെന്നും അത് ഇനി അവകാശികളായ ഇവർ മൂന്ന് പേരും ചേർന്ന് നടത്തണമെന്നും ഗോമസ് പറയുന്നു. ഇത് കേട്ട് പണക്കുതിയോടെ ഈ മൂന്ന് പേരും ഗോവയിലേക്ക് വണ്ടി കയറുകയാണ്. എന്നാൽ ഗോവയിലെത്തിയ ഇവർക്ക് അവിടെ നേരിടേണ്ടി വരുന്നത് ചില്ലറ പ്രശ്നങ്ങളല്ല. അവിടെ കാസിനോ ഇപ്പോൾ ഭരിക്കുന്നത് ഗൗഡയാണ്. ഗൗഡയുമായി ഈ മൂന്ന് പേര് പല കോമഡി സാഹചര്യങ്ങളിലും ഏറ്റുമുട്ടുന്നുണ്ട്.
3: എന്റെ പ്രിയപ്പെട്ട മിലി, മിലിയോ അതെന്തോന്ന് സാധനമാണ്?
4: എന്തെന്നറിയില്ല.
5: ആ അതേ, എമിലി മെലിഞ്ഞിട്ട് മിലി ആയതാ.
3: ഓഹോ
5: അല്ലേ.
3: നിന്നെ കുറിച്ച് സക്കറിയയിൽ നിന്ന് കേട്ടറിഞ്ഞ നിമിഷം മുതൽ എന്റെ കണ്ണുകൾ തുടിക്കുകയാണ് നിന്നെ കാണാൻ. എന്റെ നാവ് പിടയ്ക്കുകയാണ് നിന്നോടൊന്ന് ഉരിയാടാൻ.
1: ഇതിനിടയിൽ ഇവർക്ക് തങ്ങളുടെ പ്രണയിനികളെയും ഗോവയിൽ വെച്ച് കണ്ടെത്തുന്നു. റോസമ്മയായി കാവ്യ മാധവനും എമിലിയായി പൂനം ബജ്വയും ചിത്രത്തിൽ എത്തുന്നുണ്ട്. തങ്ങളുടെ അച്ഛന്മാരെ കൊന്നത് ഗൗഡയാണെന്ന സത്യം വളരെ വൈകിയാണ് ഈ മൂവർ സംഘം തിരിച്ചറിയുന്നത്. ആദ്യം പരസ്പരം ശത്രുതയിലായിരുന്ന മാത്തുക്കുട്ടിയും സക്കറിയയും ബിനോയും ആ സത്യം തിരിച്ചറിയുന്നതോടെ ഒന്നിക്കുകയാണ്. പിന്നീട് തങ്ങളുടെ അച്ഛന്മാരുടെ കൊലപാതകത്തിന് ഗൗഡയോട് അവർ എങ്ങനെ പ്രതികാരം ചെയ്യുന്നുവെന്നും ചൈന ടൗൺ എന്ന തങ്ങളുടെ സ്വത്ത് എങ്ങനെ തിരികെ പിടിക്കുമെന്നും വളരെ രസകരമായും എന്നാൽ മികച്ച ആക്ഷൻ രംഗങ്ങളിലൂടെയുമാണ് സിനിമ ക്ലൈമാക്സിൽ കാണിക്കുന്നത്.
3: മോനെ, എന്റെ സുഹൃത്തുക്കളുടെ മക്കളിൽ ഒരാളാണോ എന്റെ മകളുടെ ഭർത്താവ് എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന് എന്റെ മകൾക്കും സമ്മതമാണ്.
6: അതിനെന്താങ്കിൽ മുഹൂർത്തം തീയതിയൊക്കെ കുറിച്ചോളൂ.
3: മോനെ, അതിനു മുൻപ് നീ മാത്തുക്കുട്ടിയോടൊന്ന് സംസാരിക്കണം. അവന്റെ സമ്മതം വേണമല്ലോ. അല്ല, അവന്റെ സമ്മതം വേണമല്ലോ മോനെ.
6: ശരി, അവന്റെ സമ്മതം വേണമല്ലോ. യെസ്, കറക്റ്റ്.
1: ഒരു നിമിഷം പോലും ബോറടിക്കാതെ തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിപ്പിച്ചുകൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ട്രാക്ക് അങ്ങ് പോകുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ജനതയ്ക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: चालीस देशों के साथ फ्री ट्रेड एग्रीमेंट भी किए हैं. ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट्स से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती है.
0: केंद्र निगुदी एक्साइज കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടുകൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: സെപ്റ്റംബർ 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
0: സ്വച്ഛതാഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിനു ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
0: 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം November 18 to 21 പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ അവസാന വാരം കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Morning. ചൈന ടൗൺ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ആക്ടേഴ്സിന്റെ പ്രകടനം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടന്റെ, ഒരു ഗുണ്ടയായിട്ടും പ്രേക്ഷകരെ ഇത്രയധികം ചിരിപ്പിക്കാൻ മോഹൻലാലിന്റെ ആ ഒരു കോമഡി ടൈമിങ്ങിന് മാത്രമേ സാധിക്കൂ. അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളും അതോടൊപ്പം തന്നെ വരുന്ന കോമഡി കൗണ്ടറുകളും തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് നേടിയത്.
1: നമ്മൾ ഒരാൾ പുറത്തിറങ്ങിയേ പറ്റൂ, ഇവിടെ നിന്ന് ഒരു ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അടിച്ചെന്റെ തലപൊട്ടിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടോളാം.
2: അതെങ്ങനെ?
1: അതൊക്കെ ഞാൻ രക്ഷപ്പെടാം. അടിക്ക്.
0: അതുപോലെ തന്നെ ജയറാമും തന്റെ ശൈലിയിൽ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ദിലീപിന്റെ കഥാപാത്രം പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മുഴുനീള കോമഡി ട്രാക്കിലൂടെയാണ് ദിലീപിന്റെ ബിനോ എന്ന ക്യാരക്ടർ കടന്നു പോകുന്നത്. ഇവരെ കൂടാതെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തി സുരാജ് വെഞ്ഞാറമൂടാണ്. ഗോവയിലെ ഒരു ലോക്കൽ ഗൈഡായ ചന്ദ്രൻ എന്ന കഥാപാത്രമായി സുരാജ് എത്തുമ്പോൾ ചിരിയുടെ ഒരു വലിയ പൂരം തന്നെയാണ് നടക്കുന്നത്. അണിയറ പ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സംവിധായകരായ റാഫി മെക്കാട്ടിന്മാർ മൂന്ന് വലിയ താരങ്ങളെ വെച്ച് ആർക്കും യാതൊരു കുറവും വരുത്താതെ കൃത്യമായ സ്ക്രീൻ സ്പേസ് നൽകി ഈ സിനിമ എടുത്ത രീതി വളരെ മികച്ചതാണ്. അഴകപ്പന്റെ ഛായാഗ്രഹണം ഗോവയുടെ സൗന്ദര്യവും കാസിനോയുടെ തിളക്കവും വളരെ മനോഹരമായി തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്.
3: കുട്ടി, എന്റെ ഹൃദയത്തിലേക്ക് വരുന്നു.
4: ഞാൻ ചെരുപ്പ് ഇടണം.
3: അയ്യോ, എന്റെ ഹൃദയം അമ്പലമൊന്നുമല്ല, ചെരുപ്പ് ഇട്ടുകൊണ്ടും വരാം. അമ്പലത്തിലെ ലൈറ്റ് എല്ലാം കെട്ടുമെന്ന് തോന്നുന്നു. എന്താ ഇരുട്ട്?
1: അച്ഛനെ വിളിച്ചതാ.
3: ഓക്കേ.
0: എഡിറ്റിംഗ് നിർവഹിച്ച് ഡോൺ മാക്സും തന്റെ പണി ഗംഭീരമാക്കി. ഇനി ഈ സിനിമയുടെ സംഗീതത്തെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ജാസി ഗിഫ്റ്റ് ആണ് ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രത്തിലെ അരിക്ക് നിന്നാൽ ഇന്നു പെണ്ണെ എന്നീ ഗാനങ്ങൾ അക്കാലത്ത് കേരളത്തിലെ എല്ലാ ഉത്സവ പറമ്പിലും ക്യാമ്പസുകളിലും ഒരുപോലെ ഓടിയിരുന്ന വമ്പൻ ഹിറ്റുകളായിരുന്നു. എം ജെ ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ, ശ്വേതാ മോഹൻ, ജാസി ഗിഫ്റ്റ് എന്നിവരുടെ ശക്തമാധുര്യം ഈ ഗാനങ്ങളെ കൂടുതൽ മനോഹരമാക്കി.

നേടി. ഏകദേശം 6 കോടിയോളം രൂപ ചിലവിട്ട് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 15 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ആ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു അവധി ദിവസം കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഇരുന്ന് ചിരിച്ചു രസിക്കാൻ പറ്റിയ എല്ലാം തികഞ്ഞ ഒരു സിനിമയാണ് ചൈന ടൗൺ. അപ്പോൾ ഇന്നത്തെ സിനിമാ വിശേഷം ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം അടുത്ത ക്ലാബ് ബോർഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ സുൽത്താന സൈനിങ് ഓഫ്.

വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

സെപ്റ്റംബർ 25 തിയേറ്ററുകളിലേക്ക് വരാനിരിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ് കേട്ടോ, ധൂമകേതു എന്നുള്ളത്. അതിലെ അനുരാഗ രൂപവതി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അങ്കിത് മേനോനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ സോങ് പാടിയിരിക്കുന്നത് സിയാ ഉൽ ഹക്കും അങ്കിത് മേനോനും ചേർന്നുകൊണ്ടാണ്. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി വിനായക് ശശികുമാർ ആണ് ഈ ഒരു പാട്ടിന്റെ കിഡിൽ ആൻഡ് ലിറിക്സിന്റെ പിന്നിലുള്ളത്. സുധി മാഡിസൺ ഡയറക്ട് ചെയ്ത്, സമീർ താഹിർ, ഷൈജു ഖാലിദ്, സജിൻ അലി, അബ്ബാസ് തിരുനാവായ എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ധൂമകേതു എന്നുള്ളത്. സജിൻ ഗോപു, നിഖല വിമൽ, ഷൈൻ ടോം ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ഗണപതി എന്നിവരൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അങ്കിത് മേനോൻ മ്യൂസിക് നൽകി സിയാ ഉൽ ഹക്കും അങ്കിത് മേനോനും ചേർന്ന് പാടിയിരിക്കുന്ന ധൂമകേതുവിലെ അനുരാഗ രൂപവതി എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർകൂപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

മകളേ. ഇപ്പൊ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട് കേട്ടോ, സീറ്റ് എഡ്ജിംഗ് ത്രില്ലർ എന്ന് കണ്ണുംപൂട്ടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ. ആ സിനിമയുടെ പേരാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഈ സിനിമയിലെ ഒരു പാട്ടാണ് ഇനി നമ്മളുടെ മ്യൂസിക് മപ്പാസിൽ. വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

ചേരൊഴിഞ്ഞ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഭദ്ര രാജൻ പാടി, ശ്യാം മുരളീധരൻ ലിറിക്സ് എഴുതി, മുജീബ് മജീദ് മ്യൂസിക് നൽകിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടാണ് ചേരൊഴിഞ്ഞ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോണ്ടല്ലോ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മലയാള മൂവി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്നുള്ളത്. ഷഹദാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അർജുൻ സെൽവയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിമായ പ്രസാദ്, അസീസ് നെടുമങ്ങാട് എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ ലീഡ് റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. മാത്യു തോമസിന്റെയും ഉണ്ണിമായയുടെയും ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജയരാഘവൻ സർ, അദ്ദേഹം എത്ര ഒരു അടിപൊളി ആക്ടർ ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചൂസ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിലൂടെയും. ഇപ്പൊ എന്തായാലും പി എസ് സുബ്രഹ്മണ്യവും വിജേഷ് തോട്ടിങ്ങലും ചേർന്ന് തിരക്കഥ എഴുതി, മുജീബ് മജീബ് സംഗീതം നൽകി, ഭാവന സ്റ്റുഡിയോസ് നമ്മളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന സിനിമയിലെ ചേരൊഴിഞ്ഞ എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

എസ് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. പുതുപുത്തൻ സിനിമകളിലെ കിടലൻ ട്രാക്കുകളൊക്കെയാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് എൽ ആൻഡ് ഓ ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് കേട്ടോ.

നീല കണ്ണുകൾ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ടൈറ്റിലാണ് ഈ ഒരു സോങ്ങിന് നൽകിയിരിക്കുന്നത്. ഷിബു ചക്രവർത്തിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെന്നെയ്തിട്ടുള്ളത്. ജോ ഡാനിയൽ ആണ് മ്യൂസിക് ഡയറക്ടർ. ആൻഡ് നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ ഒരു പ്രിയപ്പെട്ട സിംഗർ ആയിരിക്കുന്ന കപിൽ കപിലനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. രഞ്ജിത് സാർ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോ ആൻഡ് ഓർഡർ എന്നുള്ളത്. പ്രകാശ് വർമ്മയും അഭിരാമിയുമാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിരാമി നടത്തുന്ന ഒരു കം ബാക്ക് കൂടിയാണ് മലയാളം സിനിമയിലേക്ക് ലോ ആൻഡ് ഓർഡർ എന്ന ഈ ഒരു ചിത്രത്തിലൂടെ. സോ നമുക്ക് രഞ്ജിത് സാറിന്റെ സംവിധാനത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന മൂവിയിലെ നീലക്കണ്ണുകൾ എന്ന പാട്ടാവട്ടെ ഇന്ന് നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ ഇനിയും ഇനിയും നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഈ ഓണക്കാലത്ത് നന്ദലാൽ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലാൽ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: അങ്ങനെ കുറച്ച് മലയാളം പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ട സ്ഥിതിക്ക് ഇനിയൊരു തമിഴ് സോങ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി അൻപിൽ അവൻ. ദിസ് ഇസ് മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മപ്പാസ്.

നിക്കറിയെന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കാർത്തിക് നേത്തയാണ് കേട്ടോ ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ സ്വന്തം സി ശ്രീരാമാണ് ഈ ഒരു പാട്ടിന്റെ വോക്കൽസിന് പിന്നിലുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 96 പാട്ടുകളൊക്കെ ആയിരിക്കും അല്ലെ. പിന്നെ ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മളുടെ അഹാന കൃഷ്ണയുടെ കല്യാണം ഒക്കെ പ്രമാണിച്ച് അവരുടെ തോന്നൽ എന്നുള്ള പാട്ട് വീണ്ടും അതിന്റെ ഒരു കല്യാണ വേർഷനൊക്കെ ഇറക്കി ഗോവിന്ദ് വസന്ത ഇങ്ങനെ വൈറലായി മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ ഗോവിന്ദ് വസന്തയുടെ പാട്ടുകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടാവും. സോ അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള അൻബിലവൻ എന്ന മൂവിയിലെ കല്ലാനിക്കിരി എന്ന പാട്ടാണ് ഇനി നമ്മളുടെ മ്യൂസിക് മൊപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇതിൽ ഫീമെയിൽ ആൻഡ് മെയിൽ കോറസ് പോർഷൻ ഉണ്ട്. ഫീമെയിൽ കോറസ് പോർഷനിൽ പാടിയിരിക്കുന്നത് ഇന്ദു സനത്, പത്മജ ശ്രീനിവാസൻ, ഐശ്വര്യ, സുഷ്മിത എന്നിവരൊക്കെ ചേർന്നോട്ടിട്ടാണ്. ഗിറ്റാർസ്, നാദസ്വരം, ബേസ്, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ ഒരു പാട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അശോക് സെൽവൻ, പ്രീതി മുകുന്ദൻ, സാബുമോൻ, മഹാദല്ലി ഗണേഷ് എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത്. ആർ കാർത്തികേയൻ ആണ് ഡയറക്ടർ. കെ കരുണമൂർത്തി, അശോക് സെൽവൻ, അഭിനയ സെൽവം എന്നിവരാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അൻപിലവൻ എന്ന മൂവിയിലെ കല്ലാനിക്കിരി എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Ladies and gentlemen, listen up to the loser song.

എന്തോ ഈ ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിച്ചു തരണമെന്ന് എനിക്ക് വല്ലാണ്ടൊരു ആശയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത് ആശ മൂവിയിലെ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ.

തന്നെ താനെ എന്നാണ് ഈ ഒരു മൂവി ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് പോർട്രേസ് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആശ. അപ്പോ ആശ എന്ന് പറയുന്ന സിനിമ തായി ഇപ്പൊ തിയേറ്ററുകളിൽ ഇങ്ങനെ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഗോവിന്ദ് വസന്ത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. പാർവതിയുടെ ലിറിക്സ് ആണ് ആൻഡ് അനില രാജീവാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. സഫർ സനലിന്റെ ഡിറക്ഷനിൽ വിനായക അജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ജോജു ജോർജ്, രമേശ് ഗിരിജ, സഫർ സനൽ എന്നിവർ ചേർന്ന് കഥ എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ് ആശ എന്നുള്ളത്. നമ്മുടെ ഉർവശി ചേച്ചിയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത്. ജോജു ജോർജ്, ഐശ്വര്യ ലക്ഷ്മി, വിജയരാഘവൻ, രമേശ് ഗിരിജ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഡി ഒ പി ഇസ് ഡൺ ബൈ മധു നീലകണ്ഠൻ. അപ്പൊ നമുക്ക് ആശ സിനിമയിലെ തന്നെ താനെ എന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. മ്യൂസിക് മൊബൈൽ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Yes, we are back on Music Mappas with me, RJ Elikutti. ഒരു അടിപൊളി സൂപ്പർ എനർജറ്റിക് പവർഫുൾ പാട്ടാണ് ഇന്ന് നമ്മൾ മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ടു ഫ്രം ദ മൂവി എൽ ആൻഡ് ഒ, ലോ ആൻഡ് ഓർഡറിലെ മാരി മാരി എന്നുള്ള പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.
1: മ്യൂസിക് മപ്പ.

പ്രകാശ് വർമ്മയും അഭിരാമിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള സിനിമയാണ് ലോ ആൻഡ് ഓർഡർ. രഞ്ജിത് സാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിലെ മാരി മാരി എന്ന പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ജോ ഡാനിയൽ, ഷിബു ചക്രവർത്തിയുടെ വരികളാണ്. ആൻഡ് അനില രാജീവിന്റെ പവർഫുൾ വോയിസ് ആണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പവർ പാക്ഡ് പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യൂട്യൂബ് ട്രെൻഡിംഗ് ചാർട്ടിൽ ഫസ്റ്റ് പൊസിഷൻ കീഴടക്കിയിരിക്കുന്ന ഒരു പാട്ട്. വളരെ വ്യത്യസ്തമായ ലുക്കില് നമുക്ക് സായി പല്ലവിയെ കാണാൻ പറ്റുന്ന ഒരു പാട്ട്. സായി പല്ലവി മാത്രമല്ല, രൺബീറിനെയും യഷിനെയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു പാട്ട്. ആ ഒരു പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി രാമായണ.

ജയ് ജയ് റാം എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിതേഷ് തിവാരി ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ദീപാവലി റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ. രാമനായിട്ട് രൺബീർ കപൂറും രാവണനായിട്ട് യശും സീതയായിട്ട് സായി പല്ലവിയും ലക്ഷ്മണനായിട്ട് രവി ദുബെയും ഹനുമാനായിട്ട് സണ്ണി ഡിയോളുമാണ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. എ ആർ റഹ്മാനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് ശ്രേയാ ഘോഷാലും അർജിത് സിംഗും കൂടിയിട്ട് അതിമനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ഡോക്ടർ കുമാർ വിശ്വാസ് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് രാമായണയിലെ ജയ് ജയ് റാം എന്ന ഈ ഒരു പാട്ട്. സോ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ പുതുപുത്തൻ അടിപൊളി ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ചിൽഡ്രൻ ഇറ്റ്സ് മീ ആർജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും വലിയ പ്ലാനുകളുള്ളവരാണ്. 25 വയസ്സിൽ ജോലി, 28 വിവാഹം, പിന്നെ സ്വന്തമായൊരു വീട്, അങ്ങനെ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ജീവിതം ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയും, നീ വിചാരിക്കുന്നതല്ല, ഞാൻ തീരുമാനിക്കുന്നതാണ് നിന്റെ വഴിയെന്ന്. പോകെ പോകെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലല്ല. ചിലപ്പോഴൊക്കെ ഒഴുക്കിനെതിരെ നീന്താതെ ആ ഒഴുക്കിനൊപ്പം യാത്ര ചെയ്യാൻ നമ്മൾ പഠിക്കണം. പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളെ അംഗീകരിക്കാനും കൈവിട്ടു പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കാനും കാലം നമ്മെ മെല്ലെ മെല്ലെ പഠിപ്പിക്കുന്നു. അപ്പോഴാണ് ജീവിതം ശരിക്കും ശാന്തമാകുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു കാലത്ത് ഒത്തിരി സുഹൃത്തുക്കളും വലിയ സൗഹൃദ വലയും ഉണ്ടായിരുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ പ്രായം കൂടുന്തോറും നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലെ പേരുകൾ ചുരുങ്ങി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പോകെ പോകെ ജീവിതം പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠം അതാണ്. എല്ലാവരും അവസാനം വരെ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ഉള്ളവരല്ല. ചിലർ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ലൈഫിലേക്ക് വരുന്നവരാണ്. നമ്മളെ മനസ്സിലാക്കാത്തവരെയും നമുക്ക് നെഗറ്റിവിറ്റി മാത്രം നൽകുന്നവരെയും പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് നടക്കാൻ നമ്മൾ പഠിക്കും. അപ്പോഴേക്കും ആൾക്കൂട്ടത്തേക്കാൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒന്നോ രണ്ടോ പേർ മതിയെന്ന് ഈ ലൈഫിലെന്ന വലിയ സത്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ആ തിരിച്ചറിവിലൂടെയല്ലേ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും ബലി കഴിച്ച ഒരു ഭൂതകാലം നമ്മളിൽ മിക്കവർക്കും ഉണ്ടാവും. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് കരുതും എന്നൊക്കെയുള്ള ചിന്തകളിൽ ഉഴറി മുൻപോട്ട് പോയ ഒരു കാലം. എന്നാൽ ഈ ലൈഫ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും സുന്ദരമായ പാഠം നോ പറയാനുള്ള ധൈര്യത്തെയാണ്. നമ്മുടെ മാനസിക സമാധാനമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് നമ്മൾ തിരിച്ചറിയും. അനാവശ്യമായ ബാധ്യതകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും മാറി നടക്കാൻ നമ്മൾ ശീലിക്കും. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം മറ്റൊന്നില്ലെന്ന് ഈ കാലം നമ്മെ ഓർമ്മിപ്പിക്കും. സ്വന്തം സമാധാനത്തിന് വിലയിടാൻ ആരെയും അനുവദിക്കാത്ത ഒരിടത്ത് നമ്മൾ തീർച്ചയായും എത്തിച്ചേരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധി.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, പണ്ട് നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുമായിരുന്നു വലിയൊരു ബാങ്ക് ബാലൻസ്, ആഡംബര കാറ്, വലിയ വലിയ പദവികൾ ഇതൊക്കെയാണ് വിജയമെന്ന്. എന്നാൽ പോകെ പോകെ ഈ ലൈഫ് വിജയത്തിൻ്റെ നിർവചനം തന്നെ മാറ്റിയെഴുതും. വലിയ ആഘോഷങ്ങളേക്കാൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുടിക്കുന്ന ഒരു കപ്പ് ചായയിൽ നമ്മളെല്ലാവരും ഈ ലൈഫിൻ്റെ സന്തോഷം കണ്ടെത്തും. രാത്രി കിടക്കുമ്പോൾ നെഞ്ചിൽ ഒരു ഭാരവുമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നതാണ് യഥാർത്ഥ സന്തോഷമെന്ന് നമ്മൾ പഠിക്കും. വലിയ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടിയ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്താൻ തുടങ്ങും. ആരോഗ്യത്തോടെ ഇരിക്കുക, മനസ്സമാധാനത്തോടെ ജീവിക്കുക എന്നത് മാത്രമായി മാറും ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില വേർപാടുകളും നഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും കരുതും ഇനി ഒരിക്കലും ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന്. ആ വേദനയുടെ ആഴത്തിൽ ജീവിതം അവസാനിച്ചെന്ന് പോലും നമ്മൾ വിശ്വസിക്കും. എന്നാൽ കാലം എത്ര വലിയ മാന്ത്രികനാണെന്ന് ജീവിതം നമ്മളെല്ലാവരെയും പഠിപ്പിക്കും. ഒരിക്കലും ഉണങ്ങില്ലെന്ന് കരുതിയ മുറിവുകൾ ഉണങ്ങും. ഒരിക്കലും ചിരിക്കില്ലെന്ന് കരുതിയ നമ്മളെല്ലാം വീണ്ടും പൊട്ടിച്ചിരിക്കും. നമ്മൾ എത്രത്തോളം ശക്തരാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണത്. എത്ര വലിയ സങ്കടങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെന്നും സമയം സർവത്തിനും ഒരു മരുന്നാണെന്നും പോകെ പോകെ നമ്മളെല്ലാവരും മനസ്സിലാക്കും. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണം, എല്ലാ തർക്കങ്ങളിലും ജയിക്കണമെന്ന് വാശി പിടിച്ചിരുന്ന ഒരു പ്രായം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. ആരെങ്കിലും നമ്മളെക്കുറിച്ച് തെറ്റായി പറഞ്ഞാൽ അത് തിരുത്താൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ജീവിതം പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന പാഠം നിശബ്ദതയുടെ സൗന്ദര്യമാണ്. ചിലയിടങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മറുപടിയെന്ന് ഈ ലൈഫ് നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി വെറുതെ എനർജി കളയുന്നതിന് പകരം ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് മാറി നടക്കാൻ നമ്മളൊക്കെ ശീലിക്കും. എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന സത്യം അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചും നാളെ എന്താകുമെന്നോർത്ത് ആശങ്കപ്പെട്ടും നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തെ എത്രയോ തവണ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ പോകെ പോകെ ഈ ലൈഫ് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട പാഠം ഇതാണ്, നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. ഇന്നലകൾ കഴിഞ്ഞുപോയി, നാളുകൾ ഒരുറപ്പുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക, പിണക്കങ്ങൾ വേഗം മാറ്റുക, ആരോടും പക മനസ്സിൽ വെക്കാതിരിക്കുക. കിട്ടിയ ജീവിതം എത്ര ചെറുതാണെങ്കിലും അത് മനോഹരമായി സത്യസന്ധമായി ജീവിച്ച് തീർക്കുക. കാരണം ജീവിതം ഒരു പുസ്തകമാണ്. ഓരോ ദിവസവും അത് നമ്മെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Don't.